सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station. Radio Sanoo.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ദിവസം തന്നെ എന്നുണ്ടാവട്ടെ കേട്ടോ. നമ്മൾക്ക് എന്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫും അതുപോലെ തന്നെ മൊത്തം പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ലൈഫായിരിക്കും. ആലോചിച്ച് നോക്കും, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇത് എന്തിനു നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമ്പോഴാണ് നമ്മളും അതുപോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങണതും നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പോകണതും. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരെല്ലായ്പ്പോഴും ഇത്തരത്തിൽ നല്ല നല്ല വൈബുള്ള ആൾക്കാരെന്ന് പറയില്ലേ, നല്ല പോസിറ്റീവ് വൈബുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ കൂടെ ആരൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. അത് വേറെ ആരുടെയും ചോയ്സ് അല്ല, നമ്മുടെ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ളവരെ മാത്രം നോക്കി സെലക്ട് ചെയ്യുക നമ്മുടെ ചുറ്റിലും, കാരണം ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഭാഗം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കണം, വീക്ക് ആയിട്ടുള്ള ഒരു ഭാഗമാവാൻ പാടില്ല. കാരണം ലൈഫ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്, അത്രയ്ക്കും പ്രഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കൂടെ നിർത്തുക. എനിവേ, നല്ലൊരു ദിവസം ദാ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അപ്പൊ നമുക്ക് വലതുകാൽ വെച്ച് ഈ ഒരു ദിവസത്തിലേക്ക്, അല്ല ഈ ഒരു ദിവസം തുടങ്ങാം. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്.

ആവശ്യത്തിന് മാത്രം നമ്മളെ സമീപിക്കുന്ന ചില സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് ഇല്ലേ? റേഡിയോസിനോണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഞാൻ ചച്ചു. നമ്മൾ എപ്പോ വിളിച്ചു കഴിഞ്ഞാലും നമ്മളെ കേൾക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെന്താണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ നമുക്ക് ചിലരോടൊരു താല്പര്യം ഉണ്ടാവും കേട്ടോ. അപ്പോ നമുക്ക് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് തോന്നും അവര് നമ്മുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഒരു ടൈമിൽ അവരവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, പോവാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, എന്തപ്പോ നീ എന്നെ വിളിക്കാത്തത്, എന്താണ് നീ പഴയതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാത്തത്. അപ്പൊ ഓരോരോ കാരണങ്ങൾ പറയും, എനിക്ക് തിരക്കാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു. ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ വരുമായിരിക്കും. പിന്നെ പോകെ പോകെ നമ്മളെല്ലാവരും അങ്ങനെയാണ്, മെല്ലെ മെല്ലെ മെല്ലെ അതൊക്കെ ഓക്കെ ആയി വരും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ പോയ ആൾക്കാരെല്ലാവരും നമ്മളെ തിരിച്ചു വിളിക്കും. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പകരം അവർക്ക് നമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് നമ്മളെ വിട്ടുപോയവർ രണ്ടാമത് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരാവശ്യത്തിനും സ്നേഹം തോന്നിയിട്ടോ, അല്ലെങ്കിൽ വീണ്ടും ഒരു സൗഹൃദം ആഗ്രഹിച്ചോ ഒന്നുമല്ല ഇത്തരക്കാർ തിരിച്ചു വരുന്നത്. അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നല്ല ദൃഢമുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആകസ്മികമായി അത് രണ്ടും രണ്ട് വഴിക്കായിപ്പോയി. അതെങ്ങനെയാ സംഭവിച്ചത്? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എത്ര എത്ര ഫ്രണ്ട്സ് നമുക്കുണ്ടായിരുന്നു, അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ലല്ലോ. ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോരോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജോലിക്ക് കയറിയപ്പോൾ നമുക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും, അപ്പാർട്ട്മെന്റിൽ ഫ്രണ്ട്സ് ഉണ്ടാകും. അങ്ങനെ കുറെ കുറെ കുറെ. എന്തിന്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഒരു ഒരു 10 ദിവസം ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അവരോട് പോലും നമുക്ക് സൗഹൃദം ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാവരോടും നമുക്ക് അത്ര ആഴമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാവില്ല, ചിലരോടൊക്കെ ഉണ്ടാകും. അവർ നമ്മളെ വിട്ടുപോയാൽ അവര് ഇപ്പൊ ചിലര് പറയും അങ്ങനെയൊന്നും അല്ല, അവര് സ്നേഹം കൊണ്ട് തന്നെയാ തിരിച്ചു വരുന്നത് എന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മെജോറിറ്റി വിശ്വസിക്കുന്നത്, നമ്മളെ ഒരാൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് നമ്മളെ വിട്ടുപോകില്ല. അപ്പൊ പിന്നെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വീണ്ടും സ്നേഹം തോന്നുമോ? ഇല്ലല്ലോ. പോയത് പോയതാണ്, വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.
1: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നരകയറിയവഴി അവരൊഴിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുദിനു തരുതല പറയരു തടലിനു മുതിരുതേ. പല നരകയറിയവഴി

എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് അവസാനം അതിന്റെ പേരിൽ കണക്കുകൾ പറയുന്നു. റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. സൗഹൃദങ്ങൾക്കിടയിൽ കണക്കുകൾ പാടില്ല എന്ന് പറയും. എന്ന് കണക്കുകൾ വന്നോ അതോടുകൂടി ആ സൗഹൃദം അവിടെ ഇല്ലാതാവുകയാണ്. അതിപ്പോ ഏത് ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും കണക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാവെന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോടും നമ്മുടെ ബന്ധുമിത്രാദികളോടും പൈസയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുക. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. കുറെ ആൾക്കാരൊക്കെ എന്താണ് വലിയ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറയും. എന്നാലും ചെറിയൊരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അല്ലെങ്കിൽ പിന്നെ അത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. അപ്പൊ സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

ജൂലൈ 7ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഉള്ളിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ഓൾറെഡി മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു എന്നുള്ള പാട്ട് രാവിലെ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഉള്ളിൽ നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ട്രോളാനുള്ളവർക്ക് ധൈര്യമായി ട്രോളാം, ഞാനിവിടെ റെഡിയാണ്. ഓൾറെഡി എനിക്ക് വന്ന മെസ്സേജ് ഉണ്ട് കേട്ടോ. പ്രവചനം ശരിയായി എന്ന് പറഞ്ഞിട്ട് പ്രഭു മാടമ്പിക്കാട്ടിൽ ആളിന്നലെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1-0, ഒന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പറയാം. തീർച്ചയായിട്ടും പ്രതിരോധത്തിൻ്റെ ആ ഒരു സ്പാനിഷ് കോട്ട തകർക്കാനായിട്ട് പോർച്ചുഗലിന് സാധിച്ചില്ല. ഈ വേൾഡ് കപ്പിൽ ഒരു ഗോൾ പോലും വഴങ്ങാത്ത ഏക ടീമായിട്ട് സ്പെയിൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പോർച്ചുഗലിൻ്റെ ആ ഒരു തോൽവി. തീർച്ചയായിട്ടും പോർച്ചുഗൽ ഫാൻസിന് വളരെ സങ്കടം. സ്പെഷ്യലി പോർച്ചുഗൽ ഫാൻസ് എന്ന് പറയുന്ന സമയത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോടുള്ള നമ്മളുടെ ആ ഒരു അടങ്ങാത്ത ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു താര അദ്ദേഹത്തെ പോലെ മറ്റൊരാളെ നമ്മളിനി കാണുമോ എന്നുള്ളത്, ഫുട്ബോൾ ലോകം കാണുമോ എന്നുള്ളത് അറിയില്ല. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു മടക്കം മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് ഒരുപാട് കുട്ടി ഫാൻസ് ഇന്നൊരു വിഷമിക്കുന്ന ദിവസമായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ നിസയ്ക്കൊരു ആശംസ നേരുന്ന വിഷമിക്കേണ്ട കേട്ടോ. വിഷമമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. കറക്റ്റായിട്ടും വിഷമമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, മത്സരങ്ങളാണ്, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും പോർച്ചുഗൽ സ്പെയിൻ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട്, കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വിഷസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിലേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കുട്ടി ബ്രേക്കിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക്.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're.
7: Studio Glogil samayam krithiyam 6 mani kazhinju 15 minute aanu. Morning Savari visheshangal kettu poikondirikkunna samayamaanu. Janisa ningalde koode thane undu ketto ellarude nalla nalla മെസ്സേജുകളും വിശേഷങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഷാജു ശ്രീധർ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും വളരെ സ്പെഷ്യലായിട്ട് നമ്മളും പറയുന്നു. കൂടുതൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നത് മീരാൻ ഖാനാണ്. മീരാൻ ഖാൻ ഗുഡ് മോർണിംഗ്, റിയാസ് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. സുപ്രഭാതം എല്ലാവർക്കും. പോർച്ചുഗൽ ഔട്ടായതിൽ സങ്കടം രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും സങ്കടമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. എൻ്റെ ഇളയ മകൻ ദേവർഷ് ഭയങ്കര ഒരു പോർച്ചുഗൽ ഫാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിഷമിക്കുക ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഒരുപാട് വീഡിയോസ് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ഒരു ഒരു ദിവസമായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് വിഷമമായി, എനിക്കും വിഷമമായി ഗൈസ്. ഓക്കെ ഓക്കെ, റഫീഖ് അല്ലെ, ഞാൻ വിചാരിച്ചു എന്താ വരാതിരുന്ന് എന്താ വരാതിരുന്ന് വന്നു അല്ലേ. ഓക്കെ ഓക്കെ, സിനിമ കണ്ട് തുടങ്ങിയത് മുതൽ 3 നടന്മാരായിരുന്നു ഹൃദയത്തിൽ, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി. അന്ന് ഇവരുണ്ടാക്കിയ ഓളമൊന്നും പിന്നീട് വന്നവർക്ക് അത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാട്ടിലാണെങ്കിൽ ദാസേട്ടൻ, എം ജി, ചിത്രചേച്ചി, പിന്നീട് കാൽപന്ത് കളിയിലേക്ക് വന്നപ്പം അവിടെയും 3 പേർ, മെസ്സി, നെയ്മർ, CR7. ലോകകപ്പിന്റെ ആവേശം മുഴുവനും ഈ 3 പേരിൽ തന്നെയായിരുന്നു. അടുത്ത ലോകകപ്പ് വരുമ്പോൾ ഇവരില്ലാത്ത ബാനറുകളും ആകാശം ഇവരില്ലാത്ത ബാനറും കട്ടൗട്ടുകളും ഒക്കെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കട്ടൗട്ടുകളൊന്നും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. പിരിഞ്ഞു പോയാലും ഇനി കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇവരുണ്ടാകും, തീർച്ചയായിട്ടും കോടിക്കണക്കിന്. ഈ വേൾഡ് കപ്പിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇറ തന്നെ നമ്മളിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഉള്ളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോളിനെ ആണെങ്കിലും സ്പോർട്സിനെയൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഒരു കാലഘട്ടം തന്നെ നമ്മളിൽ നിന്ന് പതുക്കെ മാറിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ മാറിപ്പോകുന്ന കാഴ്ചയ്ക്കാണ് ഈ 2026 ലോകകപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ നെയ്മറുടെ ആ ഒരു വിഷമവും ഇന്ന് റൊണാൾഡോയുടെ ആ ഒരു കണ്ണുനീരും ഒക്കെ കണ്ട സമയത്ത് അറിയാതെ നമ്മളുടെ ഉള്ളിലും ആ ഒരു ഒരു ഒരു ഒരു വിഷമം നമുക്ക് വന്നു എന്നുള്ളത് വളരെ കറക്റ്റാണല്ലോ. ഇപ്പം നമ്മൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഇങ്ങനെയുള്ള ലെജൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകത്തിലെ അങ്ങനെയുള്ള ആളുകൾ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലെജൻഡ്സിൻ്റെ ആ ഒരു ഒരു മടങ്ങിപ്പോ കേക്കാലും നമുക്കൊരു വിഷമം ഉള്ളിൽ തീർച്ചയായിട്ടും സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്തായാലും ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് പരാജയപ്പെട്ട് പുറത്തായതോടുകൂടി വിതുമ്പി, അല്ലെങ്കിൽ ആ ഒരു കണ്ണീരോടുകൂടി തന്നെയാണ് പോർച്ചുഗീസിൻ്റെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളം വിട്ടത്. അദ്ദേഹം വികാരാധീനനായി മൈതാനത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് ഈ ലോകകപ്പിലെ മറ്റൊരു സങ്കട കാഴ്ചയായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് മത്സരം കൂടിയായിരുന്നു അത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായിട്ടുള്ള റൊണാൾഡോ കരിയറിൽ ഒരു ലോക കിരീടമില്ലാതെ മടങ്ങുന്നു എന്നുള്ളതൊരു വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ലോകം കീഴടക്കിയാണ് അയാൾ മടങ്ങുന്നത് അല്ലേ. അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ലോകകപ്പിൽ ഇനി കളിക്കില്ലെങ്കിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ല എന്നുള്ള സൂചന കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലോകകപ്പിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ എല്ലാം നൽകി, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് പോകുന്നത്. ഇതെൻ്റെ അവസാന ലോകകപ്പായിരുന്നു. ഇപ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. തീർച്ചയായിട്ടും ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള എന്താ പറയുക വിഷ്വൽസ് നമ്മുടെ കൺമുന്നിൽ എക്കാലത്തേക്കും നൽകിക്കൊണ്ടാണ് ഈ താരങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. മെസ്സേജ് അയച്ചത് ആരാണെന്ന് പറഞ്ഞില്ല. ഓക്കെ, ഉമേഷ് ആയിരുന്നു നേരത്തെ മെസ്സേജ് അയച്ചത്. മകൻ ദേവശ് ഒരു പോർച്ചുഗൽ ഫാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലെജൻഡ്സിനെ ഒക്കെ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു മോർണിംഗ് എന്ന് എല്ലാ പോർച്ചുഗൽ ഫാൻസിനും നല്ലൊരു ഗുഡ് മോർണിംഗ്. താങ്ക് യു ഷമീര, താങ്ക് യു സോ മച്ച്. ലോകകപ്പ് ഇല്ലെങ്കിലും എന്താ പറയുക, ലോകത്തിൻ്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ലോകകപ്പിൻ്റെ ആ ഒരു കളം വിട്ട് പോകുന്നത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
3: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
2: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
4: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
2: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: You're listening to Morning Safari.
7: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: പുലിമാൽ കല്യാണ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് ഫുട്ബോൾ ലോകത്തു നിന്നുള്ള അപ്ഡേറ്റുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അങ്ങനെ 2026 ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായിട്ടുള്ള യു എസ് എ പരാജയം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യു എസ് എ തകർത്ത് ബെൽജിയമാണ് ക്വാർട്ടറിലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുന്നത്. 1-4 goals അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ യു എസിനെ പ്രതിരോധത്തിലേക്ക് ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചാൾസ് ഡി കെറ്റ്ലാറയുടെ ഒരു 2 goals യു എസ് ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാക്കൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ ഒരു വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം ലുക്കാക്കു വലകുലുക്കി അങ്ങനെ ഗോൾ പട്ടിക തികയ്ക്കുകയായിരുന്നു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം ബെൽജിയം സ്വന്തമാക്കുന്നു. ബെൽജിയത്തിന്റെ അടുത്ത മത്സരം സ്പെയിനെതിരെ ആയിരിക്കും കേട്ടോ. ബെൽജിയം വേഴ്സസ് സ്പെയിൻ ആയിരിക്കും നമ്മൾ ഇനി അടുത്തത് കാണാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു മാച്ചിന് വേണ്ടിയിട്ട് കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ കത്ത ടൈം ഒരു 7 മണിയോടുകൂടി ആയിരിക്കും അടുത്ത മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൻ്റെ ബാക്കി അപ്ഡേറ്റ്സിലേക്ക് വരാം. ഒപ്പം തന്നെ നിങ്ങളുടെ ഡി എഫ് വൺസിനുള്ള നല്ല നല്ല വിഷസ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷസ് കൂടിയൊക്കെ ഒന്ന് അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. തമൻ മ്യൂസിക് ചെയ്തൊരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇദ്ദേഹം മുരളി എന്ന അഥർവ നായകനാകുന്ന സിനിമയിലെ ഒരു പുതിയ പാട്ടിലേക്ക് മോർണിംഗ് സവാരി. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
6: Chennai beats
7: Tamil head of the hour
8: in the art of podumakkolanda

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. Brought to you by
2: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
3: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഷുഹൈബിന്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അപ്പൊ വളരെ വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ ഷുഹൈബിന് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു.

ഹാപ്പി ബർത്ത്ഡേ ഷുഹൈബ്. ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് തന്നെ വാങ്ങി കഴിക്കണം കേട്ടോ, കാരണം ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. ജൂലൈ 7-ന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, മധുരം കഴിക്കൂ, ഇന്ന് 1-ാം തീയതിയാണെന്ന് പറയുന്ന പോലെ 7-ാം തീയതിയാണ് ചോക്ലേറ്റ് ദിനമായിട്ട്, ജൂലൈ 7 ചോക്ലേറ്റ് ദിനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികളുടെ ഒരു ഡേ ആയിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. എന്ന് മുതലായിരിക്കും ഈ ചോക്ലേറ്റുകൾ ലോകത്തേക്ക് എത്തിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഹിസ്റ്ററിയാണ് കേട്ടോ, വലിയൊരു ചരിത്രം പറയേണ്ടി വരും. 100 പഴക്കമുള്ള ഒരു കഥ അതിന് പിന്നിൽ പറയാനുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് ഒരു മെസ്സേജിലേക്ക് കൂടി പോകുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അയ്യോ, അത്രയ്ക്ക് ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ നൗഷാദ്? ഞാൻ ഈ മെസ്സേജ് തന്നെ വായിക്കണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കും എന്ന് തോന്നുന്ന. അർജന്റീന ഒരു തോൽവി അറിയാൻ സാധ്യതയുണ്ടെന്നാണ് നൗഷാദിൻ്റെ അഭിപ്രായം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, കേട്ടുപോകുന്ന ആളുകളുടെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം നൗഷാദ്. നൗഷാദ് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിച്ചില്ല എന്ന് വേണ്ട, അപ്പം എന്തായാലും ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അർജന്റീന ഈജിപ്റ്റ് മാച്ച് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഖത്തർ സമയം ഒരു 7 മണിയോടുകൂടി തന്നെ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വളരെ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നൊരു ഒരു മത്സരമാണ് അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. റൗണ്ട് 16 വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൽ അർജന്റീനയ്ക്കൊരു ഈസി വിജയം അവരുടെ കൈകളിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുകൂടി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000 എന്ന നമ്പറിലേക്ക്. നിസ ഭയങ്കര ചതിയായി പോയി. ബ്രസീലും പോയി, പോർച്ചുഗലും പോയി. എൻ്റെ രണ്ട് ആൺമക്കളും കരയുകയാണ്. അയ്യോ അയ്യോ, അർജന്റീന തോക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹാരിസ് ഇബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുട്ടികൾക്കാണ് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു വിഷമവും. വലിയവർക്കില്ല എന്നല്ല, എങ്കിൽ പോലും കുട്ടികൾക്ക് കൂടുതൽ, കുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു താരമായിരുന്നല്ലോ ക്രിസ്റ്റ്യാനോ. അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കുറയുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എനിക്കൊന്ന് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ അവർ വളർന്നു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന താരങ്ങളിലൊന്നും ഒന്ന് റൊണാൾഡോ തന്നെ ആയിരിക്കും. മറ്റൊരുപാട് താരങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞാണ് ചില കുട്ടികൾ, കാരണം ഇത്തവണ ഒത്തിരി റൊണാൾഡോ ഫാൻസ് കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയത്തിനുള്ളിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയായിരിക്കും മത്സരം, അർജന്റീനയ്ക്കൊരു ഭയങ്കര ഈസി വിജയമായിരിക്കുമോ സംഭവിക്കുക, നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഇപ്പോൾ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ് മത്സരത്തിനായിട്ട് നമ്മൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ആരാണത് പറഞ്ഞത്? റിനീഷ് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടാം. ഓക്കെ, അത് ഹാരിസ് ഇബി ആണ്. ഹാരിസ് ഇബി പറഞ്ഞു, നൗഷാദ് പറഞ്ഞു, അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട്. നൗഷാദ് കെഎൽ, ഓക്കെ, 7 PM. ഓക്കെ 7 PM, ശരിയാ ശരി, ഞാനത് സമയം വിട്ടു കേട്ടോ. 7 PM ആണ് കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 7 AM അല്ല, 7 PM ആണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോയതാണ്. 7 PM ആണ് മാച്ച്. കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ് ആക്ച്വലി. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ബാലകൃഷ്ണൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു നൗഷാദെ, അത് ഓർമ്മപ്പെടുത്തിയതിന്. ഞാൻ പെട്ടെന്ന് 7 മണി എന്നുള്ളൊരു ഒരു ഒരു ചിന്തയിൽ അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഓക്കെ, ഹംസക്കുട്ടി എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ അർജന്റീന ഈജിപ്റ്റ് മാച്ച് എങ്ങനെയാകും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ ദിവസം ചോക്ലേറ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതിന് പറ്റിയൊരു പാട്ട്, സ്പെഷ്യലി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള നല്ലൊരു ബർത്ത്ഡേ വിഷസും, അവർക്ക് ഈ പാട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഷുഹൈബിൻ്റെ ബർത്ത്ഡേ ആണ്, കൂടെ തന്നെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, ജൂലൈ 7 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പാട്ട് സ്പെഷ്യലി തരുന്നു. ഗുഡ് മോർണിംഗ് ആൾ എന്ന് പറഞ്ഞിട്ട് സാജൻ എത്തിയിട്ടുണ്ട്. ചന്ദ്രു സി ഗുഡ് മോർണിംഗ് പറയുന്നു, ഒരു എതിരാളിയും ചെറുതായി കാണുന്നില്ല. ഓഹ്, എൻ്റെ അമ്മു അടിപൊളി.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: ബ്രോട്ട് ടു യു ബൈ
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: സ്പെയിൻ ഇന്നലെ പോർച്ചുഗലിനെ വെള്ളം കുടിപ്പിച്ചു. നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണിത്. സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. ജൂലൈ 7-ാം തീയതി മോർണിംഗ് സവാരി കേൾക്കുന്നു. ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ചന്ദ്രസി നേരത്തെ പറഞ്ഞു, ഗുഡ് മോർണിംഗ്. ഒരു എതിരാളിയെയും ചെറുതായിട്ട് കാണുന്നില്ല. ഇന്നത്തെ ഈജിപ്ത് അർജന്റീന മാച്ചിനെ കുറിച്ചായിരുന്നു ഞാൻ ചോദിച്ചു വന്നത്. സാജുൻ പറയുന്നത് ഈജിപ്റ്റായിരിക്കാം എന്ന് പറയുന്നു. ആളുടെ ഒരു സ്നേഹം ഈജിപ്റ്റിന് പറയുന്നു. കൂടെ തന്നെ ഹംസക്കുട്ടി നേസ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സാജിത്ത് എൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. സാജിത് ചന്ദ്രൻ പറയുന്നത് അർജന്റീനയ്ക്ക് ഇന്നൊരു ഈസി വിൻ ആയിരിക്കും, വളരെ ഈസി ആയിട്ട് അവർ വിജയിച്ച് കയറും എന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, ഒരു ഈസി വിജയം സംഭവിക്കാം. റിനീഷ് പറയുന്നത് ഓക്കെ, പിള്ളേരുടെ ആഗ്രഹമല്ല ഇതൊന്നും നടക്കൂല മോനെ, ടീം അർജന്റീനയാണ്. ഈ വേൾഡ് കപ്പ് അർജന്റീന തൂക്കും, കൂടുതലൊന്നും പറയാനായിട്ടില്ല എന്നാണ് റിനീഷ് പറയുന്നത്. പ്രിജുലിൻ്റെ മെസ്സേജ്, ഹായ് റേഡിയോസിനോ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. CR7 വിൽ മിസ് യു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ട്. ബിൻ തോമസിൻ്റെ മെസ്സേജായിരുന്നു അത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പതിവ് പോലെ ഓക്കെ മനസ്സിലായി സജാദിൻ്റെ മെസ്സേജായിരുന്നു കേട്ടോ. സജാദ് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നലെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താകും ഇന്നത്തെ ഒരു ഒരു ഒരു ഒരു ഒരു മത്സരം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഞാനിങ്ങനെ പ്രഡിക്ഷൻസ് കൂടി ചോദിച്ചു വരികയാണ്. സിമ്പിളൊരു വിജയമായിരിക്കും ഇന്ന് അർജന്റീനയെ കാത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഈജിപ്റ്റിനെ മലർത്തിയടിച്ച് മുന്നോട്ട് പോകുമോ അർജന്റീന? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. കൂടെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ് കേട്ടോ. ഈ ചോക്ലേറ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന് നൂറ്റാണ്ടുകളുടെ ഒരു ഒരു പഴക്കമുള്ള ഒരു സ്റ്റോറിയുണ്ട് അല്ലെങ്കിൽ കഥ പറയാനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വർഷങ്ങൾക്ക് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഒന്നാണ് ചോക്ലേറ്റിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. 3000 വർഷം 3000-ൽ അധികം വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അസ്ടെക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ചോക്ലേറ്റ് ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കയ്പുള്ള പാനീയം ഉണ്ടാക്കാനായിട്ട് അവർ കൊക്കോ മരത്തിൽ നിന്നുള്ള കൊക്കോ ബീൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് മധുരം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്യന്മാർ മറ്റ് കാര്യങ്ങളൊക്കെ മധുരത്തിനായിട്ടുള്ള മറ്റു ചേരുവകൾ ചേർത്തുകൊണ്ട് ഈ കയ്പുള്ള ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ അതുകൊണ്ടിട്ട് മിഠായി ബാറുകൾ നിർമ്മിക്കുന്നത് വരെ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് രൂപത്തിലേ ആയിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ജൂലൈ 7-ാം തീയതി ചോക്ലേറ്റ് ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, 1550-ൽ യൂറോപ്പിൽ ചോക്ലേറ്റ് അവതരിപ്പിച്ചതിൻ്റെ വാർഷികത്തെ അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈ 7-ാം തീയതി തന്നെ വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ സ്വീറ്റായൊരു പാട്ടിലേക്ക് അടുത്തതായിട്ട് നമ്മൾ എത്തുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റാണ്. കലാപാനി മൂവിയിലെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കരികിലേക്ക് ദ മോർണിംഗ് സവാരിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മെസ്സേജുകൾ പോരട്ടെ.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: You are listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Jr. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: പ്രഡിക്ഷൻസ് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് സജീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ആളുടെ ഒരു വോയിസ് നോട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആള് പ്രഡിക്ഷനൊക്കെ അടിപൊളിയായിട്ട് സ്പെയിൻ സിമ്പിളായി അടിപൊളിയായിട്ട് ചെന്ന് ജയിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് സജീഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും സ്പെയിൻ ജയിച്ചല്ലോ. ഈ പറഞ്ഞപോലെ തന്നെ എന്താ ചെയ്യാ എന്നുള്ള രീതിയിൽ മത്സരമാണല്ലോ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സജീഷിനൊരു വോയിസ് നോട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തില് സജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വമ്പൻ ടീമുകളില്ലാത്തത് മത്സരത്തിൻ്റെ ആ ഒരു ഗ്ലാമർ കുറയ്ക്കുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ഒരു ചോദ്യം ചിഹ്നം പോലെ ഇങ്ങനെ ചോദിച്ചു നിർത്തി. അങ്ങനെ ഗ്ലാമർ കുറയ്ക്കുമോ അങ്ങനെ തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിലെ ഓരോ മത്സരങ്ങളും അത്ര തീപാറുന്ന മത്സരങ്ങളാണ്. ഇപ്പം ഈ ഫാൻ ഫോളോവിങ്ങിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പ്രഭു മാടമ്പിക്കാട്ടിൽ പറയുന്ന ഇന്നത്തെ മാച്ചിൽ 4-1 അർജന്റീന വിജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ പറയുന്നുണ്ട്. കൂടെ എം കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് മെസ്സേജ്, ഇന്നലെ നെയ്മാർ പോയി, CR7 പോയി, അപ്പോൾ ഇന്ന് മെസ്സി പോവും. അയ്യോ അങ്ങനെ സംഭവിക്കൂ ഇല്ല. എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പത്തിലുള്ളൊരു വിജയം ഇന്ന് അർജന്റീനയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻസും അയക്കാവുന്നതാണ്. ലെജൻ ആൻഡ് ലക്ഷ്മിൻ്റെ ഒരു മെസ്സേജ് കൂടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ചെറിയ ചെറിയ ടീമുകൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീമുകൾ കയറി വരുന്ന സമയത്ത് അത് ഫുട്ബോളിൻ്റെ ഒരു ഗ്ലാമറിനെ കുറയ്ക്കും എന്ന് തോന്നുന്നില്ല. എങ്കിലും എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്, ഇത്തവണത്തെ ലോകകപ്പിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ കുഞ്ഞൻ ടീം ഏതാണ്? ഇത്തവണത്തെ ലോകകപ്പിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ആ ഒരു കുഞ്ഞൻ ടീം ഏതാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ടീം ഏതാണ്? നമ്മൾക്ക് ഓൾറെഡി നമ്മളൊരു അർജന്റീന ഫാൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രസീൽ ഫാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോർച്ചുഗൽ ഫാൻ ആയിരിക്കും. എങ്കിൽ പോലും ചില ചെറിയ ടീമുകൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിലേക്ക് സ്ഥാനം പിടിക്കും, അല്ലെങ്കിൽ അവരുടെ ടീമിനെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മത്സര വീര്യത്തെയൊക്കെ നമ്മൾ ഇഷ്ടം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇത്തവണ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ വേൾഡ് കപ്പിലെ ആ കുഞ്ഞൻ ടീം ഏതാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. വിളിക്കാം 5000000917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് അയക്കാം കേട്ടോ. 5000000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. സനിൽജിയുടെ മെസ്സേജ് കണ്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോവാണ് കേട്ടോ. രാവിലെ ഖത്തർ ബഹ്റിൻ, അതായത് മോർണിംഗ് സവാരിയാണ് കേട്ടോ, ഖത്തറിലെ മോർണിംഗ് സവാരിയും ബഹ്റിനിലെ മോർണിംഗ് സവാരിയും ഓക്കെ. രാവിലെ ഖത്തർ ബഹ്റിൻ മോർണിംഗ് സവാരിയിലെ അവസ്ഥ എന്തെന്ന് അറിയാൻ നോക്കുമ്പോൾ ഒരിടത്ത് വീണുടഞ്ഞ താഴികക്കുടം പാട്ട്, അപ്പോൾ ഉറപ്പിച്ചു ഇപ്പുറത്തെ സൂര്യഗിരിയുടെ വീണുടഞ്ഞതായിരിക്കുമെന്ന്. അയ്യോ ഒന്നും പറയാനായിട്ടില്ല. ആകെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കളി ഒരു വിരസതയിലോട്ട് മാറിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ട് കൂട്ടർക്കും ഗോളടിക്കാനൊരു താല്പര്യക്കുറവ് പോലെ ആദ്യ 10 മിനിറ്റിൽ തന്നെ സ്പെയിനിൽ നിന്ന് രണ്ട് ഗോൾ അവസരങ്ങൾ വന്നതായിരുന്നു. ഇനിയിപ്പോൾ നല്ല ഫോമിലുള്ള ബെൽജിയമാണ് ക്വാർട്ടറിൽ, എന്താവും എന്തോ കണ്ടറിയണം കോശി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെയിൻ ഫാനായിട്ടുള്ള സനിൽജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സനിൽജി അവിടെയും ഒരു പോർച്ചുഗൽ ഫാനുണ്ട് അച്ചു. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനമാണ് താങ്കൾ പാട്ടുകളിലൂടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ എന്താ പറയുക വഴിമാറിപ്പോയി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത്തവണത്തെ 2026 ലോകകപ്പിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞൻ ടീം ഏതാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ചോദ്യം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000000917 എന്ന നമ്പറിലേക്ക്. എം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ്, അയാൾ വീണ്ടും പ്രവാസത്തിലേക്ക്, CR7 ഇങ്ങനെയൊക്കെ ട്രോളാവും, ഇങ്ങനെയൊന്നും ട്രോളാൻ പാടില്ല കുട്ടി. ഓക്കെ, ഇതാരാ ഇത് അയച്ചിരിക്കുന്ന അയച്ചയാളുടെ പേര്? മജീദ് എടപ്പാളാണോ? അല്ലല്ല, മജീദ് എടപ്പാളല്ല, ഇത് അയച്ചയാളുടെ പേരില്ല കേട്ടോ. ഓക്കെ അടിപൊളി. എന്തായാലും ചോദ്യം ഇതാണ്, ഈ 2026 ലോകകപ്പിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ആ കുഞ്ഞൻ ടീം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. 5000000917 ലേക്ക്. സൂരജ് സന്തോഷിന്റെ പാട്ട് ആഭ്യന്തര കുറ്റവാളിയിലെ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Joy Alukkas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Let's play football.
3: Football Mania.
6: എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മഹാമേരു. വെറും 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകൾ. മത്സരങ്ങളിൽ തുടർച്ചയായ ഗോൾ വേട്ട. ഈ ലോകകപ്പിൽ നിന്ന് മാത്രം 7 ഗോളുകൾ. ഇതൊരു ഗോൾ മെഷീന്റെ കഥയാണ് എർലിംഗ് ഹാലണ്ടിന്റെ. 2000 July 21 ഹാലണ്ട് ജനിക്കുന്നത്. അച്ഛൻ പ്രീമിയർ ലീഗിലെ പ്രശസ്ത ഫുട്ബോളറായിരുന്നു. അമ്മ ഗ്രീ മാരറ്റ ഹെപ്റ്റാത്ലൺ താരവുമായിരുന്നു. ബ്രൈൻ FK എന്ന ക്ലബിലൂടെയായിരുന്നു ഹാലണ്ടിന്റെ തുടക്കം. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ മുതൽ ലോകമറിയുകയായിരുന്നു ഈ സൂപ്പർ സ്ട്രൈക്കറെ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഇന്ന് 1st പേരുകളിൽ ഒന്നാണ് എർലിംഗ് ഹാലണ്ടിന്റേത്. ഹാലണ്ടിന്റെ ഹണ്ട് ഇനിയും തുടരുമോ? കാത്തിരുന്ന് കാണാം.
3: Football Mania.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
9: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

വെള്ളിത്തിര മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 കഴിഞ്ഞ് 41 ആണ്. രാജീവ് ആനന്ദ് ഒരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ മിന്നു എന്ന് പറയുന്നു. ഇന്ന് മിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മിന്നുവിനുള്ള ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജീവ് ആനന്ദിൻ്റെ ഫാമിലിയുടെ വകയായിട്ട് വളരെ സ്നേഹത്തോടു കൂടി വളരെ സ്പെഷ്യലായിട്ട് മിന്നുവിനുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളിത് ആവശ്യം ചെയ്യുന്നു.

കൂടെ നമ്മൾ അങ്ങനെ ഒരു ചെറിയ ചോദ്യം കൂടി ചോദിച്ചു വരുന്ന സമയമാണ്. 2026 ലോകകപ്പിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ആ ഒരു ചെറിയ ടീം ഏതാണ് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ള കാര്യം. ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രമീസ് പട്ടാമ്പി പറയുന്നത്, ഒരു ചെറിയ രാജ്യത്തിന് ഇത്ര വലുതായി സ്വപ്നം കാണാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് കേപ്പ് വർദി അല്ലേ. അപ്പൊ ആ ഒരു രാജ്യം തന്നെയാണ് രമേശ് പട്ടാമ്പി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം കീഴടക്കിയ ആ ഒരു കുഞ്ഞൻ ടീം എന്ന് പറയുന്നത് കേപ്പ് വർദി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, എല്ലാവരും ആ ടീമിനെ തന്നെയാണ് കൂടുതൽ പേരുടെയും മെസ്സേജുകളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. കേപ്പ് വർദി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആളുടെ പേരില്ല, ഓക്കെ. എനിവേ നമുക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്. മേക്ക് ഇൻ ആൻഡ് ഹറോൾഡ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് വരാറുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹവും ആ ഒരു പ്രിയപ്പെട്ട ടീമിനെ പറയുന്നു. സജാദ് പറയുന്നത്, 2-1 അർജന്റീന ജയിക്കും, മത്സരം കടുക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഈസി വിജയമായിരിക്കുമോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സജാദ് പറഞ്ഞ നല്ല കടുപ്പൻ മത്സരമായിരിക്കും, 2-1 അർജന്റീന വിജയിക്കുക എന്ന് പറയുന്നു. വിഷ്ണു മുരളി പറയുന്നത്, കേപ്പ് വർദി എന്ന് പറഞ്ഞ ആ ടീം തന്നെയാണ് ഹൃദയം കീഴടക്കിയ ഇത്തവണത്തെ ടീം എന്നാണ് പറയുന്നത്. സാജിത് ചന്ദ്രനും അത് തന്നെ പറയുന്നു. റിനീഷ് പറയുന്നത്, കോങ്കോ, ചെറിയ വലിയ ടീമായ കോങ്കോ. കോങ്കോയുടെ ആ ഒരു പ്രകടനം നമ്മൾ മറക്കില്ല അല്ലെ. കേപ്പ് വർദി പോലെ തന്നെ നമ്മളും എന്താ പറയുക, ഈ ലോകകപ്പിൽ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്ന് തന്നെയാണ് കോങ്കോ എന്ന് പറയുന്ന ആ ഒരു ടീമും. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് നൈസിന്റെ മെസ്സേജാണ്. ഇന്നലെ ബ്രസീൽ ആൻഡ് പോർച്ചുഗൽ പോയി, ഇന്ന് അർജന്റീന പോവും. അയ്യോ, അങ്ങനെ പോവോ? സാധ്യതയില്ലല്ലോ. ചാൻസസ് വളരെ വളരെ വളരെ തുലവും തുച്ഛം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നൈസ് പറയുന്നത്, കേപ്പ് വർദി അല്ലെങ്കിൽ കേപ്പ് വർദി എന്ന് പറയുന്ന ആ ഒരു രാജ്യം തന്നെയാണ് ഹൃദയം കീഴടക്കിയത് എന്ന് പറയുന്നു. വിഷ്ണുവും അത് തന്നെ പറയുന്നു. തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ ഒരു ടൂറിസം എന്താണ്, ആ രാജ്യത്തിൻ്റെ ഭംഗി എന്താണ്, അവിടുത്തെ ഭക്ഷണം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് പോയല്ലേ. അവിടുത്തെ ഒരു കാഴ്ചകൾ എന്തൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അധികം താമസിയാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അവിടേക്ക് എത്തുന്ന ആദ്യത്തെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന വ്ളോഗുകളൊക്കെ നമുക്ക് വരും സമയങ്ങളിലൊക്കെ കാണാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. അരുൺ പറയുന്നത്, കേപ്പ് വർദിയാണ് നോ ഡൗട്ട് ആ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: അപ്പാവൊരു കഥ സൊല്ലവാ.
4: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
5: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
4: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
6: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
4: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: Naseem Surgical and Medical Center.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക്, നസീം മെഡിക്കൽ സെന്റർ അൽഖോറിലെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വേനലിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂടാണ്, തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം കൂടിയാണിത്. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ നിന്നും അസഹ്യമായ പുളിപ്പോ പുളിപ്പോടുകൂടിയ വേദനയോ വരികയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അത് നമ്മുടെ പല്ലിന്റെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ സൂചനയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. നന്ദി.
0: Naseem Surgical and Medical Center. Appointmentukalkkayi vilikku 444-111-1133.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ആയിരിക്കും ഇനി നികുതി ഈടാക്കുക. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തർ എയർവേസുമായി ചേർന്ന് യാത്രക്കാർക്കായി ഫാസ്റ്റ് പാസ് എന്ന പുതിയ ബയോമെട്രിക് സംവിധാനം അവതരിപ്പിച്ചു. ഫേസ് റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനത്താവളത്തിലെ പ്രധാന നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതാണ് ഈ പുതിയ സേവനം. യാത്രക്കാർക്ക് ചെക്ക് ഇൻ, ബാഗേജ് ഡ്രോപ്പ്, സെക്യൂരിറ്റി ഗേറ്റ്, ബോർഡിംഗ് ഗേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോർഡിംഗ് പാസിന് പകരം തങ്ങളുടെ മുഖം ഉപയോഗിച്ച് തിരിച്ചറിയൽ പൂർത്തിയാക്കാം. ഇതിലൂടെ പേപ്പർ രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനും സമയം ലാഭിക്കാനും സാധിക്കും. ഖത്താര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ 2026 സമ്മർ ക്യാമ്പുകൾ ലോഞ്ച് ചെയ്തു. ജൂലൈ 29 തീയതി വരെയാണിത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബെൽജിയത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് ആതിഥേയരായ അമേരിക്ക പുറത്ത്. 1-4 ബെൽജിയം അമേരിക്കയെ തകർത്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി സ്പെയിൻ മുന്നോട്ട്. അവസാന 8 മറ്റൊരു അപൂർവ റെക്കോർഡ് കൂടി സ്പെയിനൊപ്പമുണ്ട്. ഈ ലോകകപ്പിൽ ഇതുവരെ 1 പോലും വഴങ്ങാത്ത ഏക ടീമാണ് സ്പെയിൻ. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50°C, കുറഞ്ഞ താപനില 42°C.
1: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ് റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നൗ അവൈലബിൾ ഓൺ സ്പോട്ടിഫൈ ആൻഡ് ഗാന.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Let's play football.
6: Football Mania.
7: എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മഹാമേരു. വെറും 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 മത്സരങ്ങളിൽ തുടർച്ചയായ ഗോൾ വേട്ട. ഈ ലോകകപ്പിൽ നിന്ന് മാത്രം 7. ഇതൊരു ഗോൾ മെഷീന്റെ കഥയാണ് എർലിംഗ് ഹാലണ്ടിന്റെ. 2000 July 21 ഹാലണ്ട് ജനിക്കുന്നത്. അച്ഛൻ പ്രീമിയർ ലീഗിലെ പ്രശസ്ത ഫുട്ബോളറായിരുന്നു. അമ്മ ഗ്രീ മാരിറ്റ ഹെപ്റ്റാത്ലൺ താരവുമായിരുന്നു. ബ്രയൻ എഫ് കെ എന്ന ക്ലബിലൂടെയായിരുന്നു ഹാലണ്ടിന്റെ തുടക്കം. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ മുതൽ ലോകമറിയുകയായിരുന്നു ഈ സൂപ്പർ സ്ട്രൈക്കറെ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഇന്ന് 1 പേരുകളിൽ ഒന്നാണ് എർലിംഗ് ഹാലണ്ടിന്റേത്. ഹാലണ്ടിന്റെ ഹണ്ട് ഇനിയും തുടരുമോ? കാത്തിരുന്ന് കാണാം.
6: Football Mania.
8: Action.
9: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ.
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
11: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മേക്ക് ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. വേൾഡ് കപ്പ് സവാരി തന്നെ എന്ന് തന്നെ പറയേണ്ട വരും, കാരണം നമ്മൾ ഇന്ന് ഫുട്ബോൾ വിശേഷങ്ങളാണ് ഏറ്റവും അധികം സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പോർച്ചുഗലിന്റെ അല്ലെങ്കിൽ CR7 ആ ഒരു മടങ്ങൽ ലോകകപ്പിൽ നിന്നും, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ കൂടെ ഫൈസൽ ജോയിൻ ചെയ്യാണ്, ഫൈസൽ ഹംസ ജോയിൻ ചെയ്യാണ് ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ചും, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന താരത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫൈസലിനെ നമുക്ക് നേരെ സ്വാഗതം ചെയ്യാം മോർണിംഗ് സവാരിയിലേക്ക്. ഗുഡ് മോർണിംഗ് ഫൈസൽ, ഇന്നൊരു സങ്കട മോർണിംഗ് ആണോ?
6: തീർച്ചയായും ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും, സങ്കടം ഒരു ഭാരം, ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരമുള്ള ദിവസമാണെന്ന് പറയേണ്ടി വരും.
5: അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സ്പെയിൻ പോർച്ചുഗൽ മത്സരത്തിൽ പോർച്ചുഗൽ തോറ്റു എങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിലും പത്രങ്ങളാണെങ്കിലും ഏത് മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, CR7.
6: അതെ അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോളിന്റെ ഒരു പര്യായമായി മാറി നമ്മുടെ മനസ്സിലെല്ലാം കയറിയിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെയായി. എന്റെയൊക്കെ ഓർമ്മയില് മാഞ്ചസ്റ്റർ യുണൈറ്റഡില് 2004 ഞാനൊരു മാൻയു ഫാൻ കൂടിയായിരുന്നു. ആ സമയത്ത് ഒരു ക്രിസ്റ്റ്യാനോ എന്ന് പറയുന്ന ഒരു പയ്യൻ വരുന്നു, ഡേവിഡ് ബെക്കാം അണിഞ്ഞ 7 നമ്പർ jersey അയാൾക്ക്
5: കൊടുക്കുന്നു.
6: നമുക്കറിയാം ബെക്കാം ഒരു ലെജൻഡാണ്, 7 നമ്പറിനെ അല്ലെങ്കിൽ ബെക്കാം സ്വന്തം ഒരു ബ്രാൻഡായി മാറിയയാളാണ്. അപ്പൊ ആ ജേഴ്സി അണിയാൻ ക്രിസ്റ്റ്യാനോയെ പോലെ ഒരു പയ്യൻ യോഗ്യനാണോ എന്നുള്ളതായിരുന്നു അന്നത്തെ ചർച്ച. ആ 7 നമ്പറിനെ ഇന്ന് ഒരു പക്ഷെ ബെക്കാം അണിഞ്ഞ 7 നമ്പറാണോ അതിനേക്കാൾ ക്രിസ്റ്റ്യാനോയുടെ 7 നമ്പർ എന്നതിലേക്ക് അത് മാറ്റി എഴുതുകയും സ്വയം ഒരു ബ്രാൻഡായി മാറുക, ഒരു 7 എന്നുള്ള നമ്പർ പോലും ഒരു ബ്രാൻഡായി മാറി. അയാൾ തൊടുന്നതെല്ലാം ബ്രാൻഡായിരുന്നു, അയാളുടെ ശരിയും അയാളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു ബ്രാൻഡായിരുന്നു. അത് കേവലം ഫുട്ബോളിനെ മാത്രം സ്പർശിക്കുന്നതല്ല, ഇതിന് ബഹുതല സ്പർശിയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ചലനം, അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി, അത് സ്റ്റോക്ക് മാർക്കറ്റുകളെ പോലും പിടിച്ചു കുലുക്കുന്ന, ആഗോള ബ്രാൻഡുകളെ പിടിച്ചു കുലുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
5: അപ്പൊ
6: എത്രത്തോളമാണ് കളിക്കളത്തിലെ ആ കുമ്മായവരകൾക്കൊക്കെ അപ്പുറത്തേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മുടെ എല്ലാം ഹൃദയത്തില്, നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തില്, അല്ലെങ്കിൽ ഒരാഗോള മാർക്കറ്റില് വിപണിയിൽ വരെ ഉണ്ടാക്കുന്ന സ്വാധീനം എന്നുള്ളത് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ കളിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള, അല്ലെങ്കിൽ CR7 എന്നുള്ള ആ 3 അക്ഷരങ്ങൾ.
5: തീർച്ചയായിട്ടും. എന്തായാലും സ്പെയിൻ ബെൽജിയം ആണ് അടുത്ത മാച്ച്, അതൊരു കടുകെട്ടി പോരാട്ടം തന്നെയായി മാറില്ലേ, മാറുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് സെവൻസ് മൂവിയിലെ CR7 കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഇത് പാട്ട് പ്ലേ ചെയ്യാം എന്നുള്ളത്. പെട്ടെന്ന് സെവൻസിലെ പാട്ടാണ് ഓർമ്മ വന്നത്. നേരെ സെവൻസിലെ പാട്ടിലേക്ക്. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ വെള്ളം കുടിക്കാൻ പറ്റണില്ല. സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന ഈ വെള്ളം കുടിക്കാൻ പറ്റണില്ല. നെഞ്ച് കിടന്നിട്ടുണ്ടുണ്ടു മേടിക്കുവാ.
5: ഗുഡ് മോർണിംഗ് നിസ.
6: വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ജീവനോട് ഉണ്ട്. പലരും ചോദിക്കുന്നുണ്ട് നിസ അവിടെ ജീവനോട് ഉണ്ടോ എന്നുള്ളത്.
5: ഓക്കെ,
6: ഞാനിവിടെ ഉണ്ട്, സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട, ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്.
5: 90 മിനിറ്റിലാണെങ്കിലും ശരി, 60 മിനിറ്റിന്റെ ഇടവേളകളിലാണെങ്കിലും ശരി,
6: ഹൈഡ്രേഷൻ ബ്രേക്ക് നിങ്ങൾ എടുക്കണം.
5: തീർച്ചയായിട്ടും.
6: ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചു വരാമെന്ന് ഫൈസൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന താരത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു മടങ്ങിപ്പോക്ക് നമുക്കുണ്ടാക്കിയ വിഷമം, സങ്കടം അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
5: നമ്മൾ ഈ ആരാധകർ തന്നെയുള്ള പോരുവിളികളും പോർവിളികളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാല് ചില പ്രതിഭകൾ, ഇതിഹാസങ്ങൾ, അവരുടെയൊക്കെ മത്സരങ്ങൾ കാണാനും കാൽപന്തുകളിയുടെ എല്ലാ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാനും അവര് തന്ന നമുക്ക് വിസ്മയ കാഴ്ചകളുണ്ട്. അവരെ മറക്കാൻ പറ്റില്ല
6: എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പം വരാൻ പോകുന്ന മത്സരം ബെൽജിയം ഫാൻസുകാരൊക്കെ ഒന്ന് ഉണർന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം ഇവിടെ അനക്കമില്ലായിരുന്നു, ഇന്ന് ചാടി വന്നിട്ട് ബെൽജിയം 4 ഗോൾ അടിച്ചല്ലോ എന്നൊക്കെ.
5: ഓക്കെ, നമ്മളിങ്ങനെ വെയിറ്റ്, നമ്മൾ ഈ പോർവിളികൾക്കോ ഒന്നുമില്ലെന്ന്.
6: ഓക്കെ, അപ്പൊ നമുക്ക് ഫൈസലിനെ എടുത്ത് ചോദിക്കാം, സ്പെയിൻ വേഴ്സസ് ബെൽജിയം എങ്ങനെയായിരിക്കും?
7: സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിലെ ടൈറ്റിൽ ഫേവറിറ്റുകളായിരുന്നു. പക്ഷെ ഇന്നലത്തെ സ്പെയിൻ പോർച്ചുഗൽ മത്സരം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ആ മത്സരം ഒരു കാരണവശാലും സ്പെയിൻ അവരുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണം നമുക്കറിയാം, ഈ ഐബീരിയൻ തൊട്ടടുത്ത രാജ്യക്കാരാണ്. അപ്പൊ അവർക്ക് പരസ്പരം നന്നായി, ഇരു ടീമുകളും പരസ്പരം ഗോളടിക്കാതിരിക്കുക എന്നുള്ള ഒരു തന്ത്രവുമായാണ് കളിച്ചത്. അപ്പൊ ഇന്നലത്തെ കളി മാത്രം വെച്ച് സ്പെയിനെ നമ്മൾ വിലയിരുത്തേണ്ടതില്ല. ആദ്യ മത്സരത്തിൽ കപവർദിയോട് സമനിലയിൽ പിരിഞ്ഞ ശേഷം സ്പെയിൻ നന്നായി കളിച്ച ടീമാണ്. പക്ഷെ ഇന്നലെ ഒരുപക്ഷെ ലമീൻ യമാലിന് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ മൂവുകൾ നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്നലത്തെ സ്പെയിനിന്റെ മത്സരത്തെ ഒരല്പം ബാക്കോട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ഞാനീ പറഞ്ഞ ഒരു കാരണം കൂടി ഉണ്ടാകാം. അവർ ഒന്ന് കാത്തിരുന്ന് കളിക്കുക, ഒരു ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം എന്നുള്ളതാണ്. പക്ഷെ ബെൽജിയം, നമുക്കറിയാം ബെൽജിയത്തിന്റെ ഒരു ഗോൾഡൻ ജനറേഷൻ ഉണ്ടായിരുന്നു. ഗോൾഡൻ ആ ജനറേഷൻ എല്ലാം കഴിഞ്ഞ് അതിന്റെ ഒരു അസ്തമയ കാലത്തിലാണ് ഇപ്പോൾ ബെൽജിയം ഉള്ളത്. ആ അസ്തമയ കാലത്ത് പോലും ഇന്ന് അമേരിക്കക്കെതിരെ അവർ നടത്തിയ പോരാട്ടം ആശാവഹമാണ്. സ്പെയിൻ അത്ര കാര്യങ്ങൾ ഈസി ആയിരിക്കില്ല. ടൈറ്റിൽ ഫേവറേറ്റുകളായ സ്പെയിന് ഒരു റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന പ്രകടനമായിരിക്കില്ല ബെൽജിയം നടത്തുക എന്നുള്ളത് ഇന്നത്തെ ആ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ആതിഥേയരായ അമേരിക്ക ഈ ടൂർണമെന്റിൽ നന്നായി കളിച്ച ഒരു ടീം തന്നെയാണ്. അതെ, 4-1 തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു നല്ല മത്സരം കാഴ്ചവെക്കും സ്പെയിൻ, പക്ഷെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ
6: വിശ്വസിക്കുന്നത്. ഇനിയിപ്പം മുന്നോട്ട് പോകുന്നത് അർജന്റീന തന്നെ ആയിരിക്കില്ലേ ഇന്നത്തെ മത്സരത്തിൽ?
7: അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഈജിപ്ത് ഒരു കടുത്ത എതിരാളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരൊരു മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് സലാ, ഇന്നിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇന്നലെ നെയ്മർ മടങ്ങി, തൊട്ട് മുമ്പ് മോഡ്രിച്ച് മടങ്ങി, ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി, ഇനിയിപ്പോ മുഹമ്മദ് സലാ മടങ്ങുമോ അതോ മെസ്സി മടങ്ങുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷെ ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സിക്കും സംഘത്തിനും ഒരു കടുത്ത എതിരാളിയാവില്ല ഈജിപ്ത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അർജന്റീനയെ വെല്ലുവിളിക്കാൻ തക്ക കെൽപ്പ് ഈജിപ്തിനില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.
6: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നാളെ മോർണിംഗിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക് യു ഫൈസൽ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ഫൈസൽ ഹംസയായിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സംസാരിച്ചത്.
5: അതിന്റെ വാക്കുകള് വളരെ മനോഹരമാണ്. ഫൈസൽ ഹംസയെ എല്ലാവർക്കും അറിയാം, നാളുകളോളം ഇവിടെ നമ്മുടെ ഖത്തറിൽ ഉണ്ടായിരുന്നായിരുന്നു അദ്ദേഹം. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണ്. ഇപ്പൊ അദ്ദേഹം നാട്ടിൽ ജോലി ചെയ്യുന്നു. എന്തായാലും ഫൈസൽ, ഒരുപാട് സന്തോഷം, സ്നേഹം. ഫൈസൽ പറഞ്ഞ പോലെ നാളെ ആരൊക്കെ കരയും?
6: ഇല്ല, നാളെ ഇത്
5: നാളെ കരച്ചിലുണ്ടാവില്ല.
6: കാരണം വിജയം,
5: അതെ,
6: തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അർജന്റീന പോലെ ഒരു ടീമിനെ
5: ഈജിപ്റ്റിന് എത്രത്തോളം
6: ഇല്ല, സാധ്യതയില്ല,
5: എതിരാളികളൊന്നും ആവാൻ
6: സാധ്യതയില്ല,
5: പ്രതിരോധം തീർക്കാൻ
6: സാധിക്കുമായിരിക്കും. പക്ഷെ ഒരു വലിയ മാർജിൻ വിജയത്തിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാന്നാണ് ആ പുണ്യനോടെ പറഞ്ഞത്.
5: ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ഗ്രൂപ്പാണ്, നല്ല റീൽസും കണ്ടന്റും ചെയ്യുന്ന ആളുകളാണ്. ഹംസപ്പ അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവര്
6: വീഡിയോസ്
5: കാണാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം
6: ബ്രസീലിന്റെ മാച്ച്
5: പോകുന്നു. അപ്പൊ ഇന്ന് ഞാൻ അതെടുത്ത് നോക്കുമായിരുന്നു എന്തായിരിക്കും അവർ കണ്ടിട്ട്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ മതിലെടുത്ത് ചാടിയിട്ട് ഒരാൾ വരുന്നു, 7 നമ്പർ ഇട്ടേക്കുന്ന പോർച്ചുഗലിന്റെ ജേഴ്സിയാണ്. ആ ഞാനും ഇന്ന് പണിക്ക് വരുവാണ്, ഇനി ചെലപ്പോ നാളെ നല്ല ഒരു പണിക്കാരൻ കിട്ടുമോ എന്ന് മുതലാളി ചോദിച്ചിട്ടുണ്ട്. എന്താ എറിഞ്ഞിട്ട് വെച്ചേക്കുന്നത്.
6: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞപോലെ തന്നെ ഗംഭീരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു സന്തോഷം വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത്തവണ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ചെറിയ ടീം ഏതാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ഒരുപാട് പേരുടെ നല്ല മറ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമ്മുടെ ക്യാബ് വെർദെ, കേപ് വെർദെ എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ കോങ്കോ ഒരു ചെറിയ വലിയ ടീമായിട്ട് നമ്മൾ ഇത്തവണ 2026 വേൾഡ് കപ്പിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ടീമുകളിൽ ഒന്നാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്.
5: ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ ടീമുകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ടീമുകളൊക്കെ വളരെ വലിയ മത്സരങ്ങൾ കാഴ്ചവെക്കുന്നു, പ്രതിരോധം തീർക്കുന്നു,
6: സ്റ്റേജുകൾ കടന്നവര് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ നോർവേ എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ്. ഈ സ്റ്റേജില് എന്താ പറയാ, ഇത്രയും വമ്പൻ ടീമുകൾക്കിടയിലെ ഒരു കുഞ്ഞൻ ടീമായിട്ട് വേണമെങ്കിൽ നോർവേനെ പറയാൻ പറ്റൂ അല്ലേ?
5: നോർവേ അല്ല, ഹാലൻഡ്.
6: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അവരെന്താകും എന്നുള്ളത് കൂടി നമ്മൾ അറിയാൻ ഇനി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ചധികം അപ്ഡേറ്റ്സിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് വരുന്നു. പഞ്ചാബി ഹൗസ് മൂവിയിലെ പാട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. ഇപ്പൊ എന്നാലും സ്പെയിൻ ഫാൻസ് ഒക്കെ ബെല്ലാ ബെല്ല പാടിക്കൊണ്ടിരിക്കുകയാണ്.
5: സനിൽജി,
6: സനിൽജി രാവിലെ തന്നെ മെസ്സേജ് അയച്ചു,
5: സനിൽജിയുടെ
6: ബെഹറിലും ഒക്കെ ആകെ വിഷമാണല്ലോ എന്ന് ചോദിച്ചിട്ട്
5: സൂര്യഗിരിയുടെ വീടോടെ
6: ചെല്ലുമെന്ന് പറഞ്ഞിട്ട്.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയയ്ക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Hi, ഞാൻ ജലജയാണ്.
3: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
1: You're listening to Morning Safari.
0: Only on Radio Suno.

0: Savari. Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നിസയ പുണ്യം തന്നെയാണ് കൂടെ ഉള്ളത്. ജൂലൈ 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ഇനി ഒരു പ്രധാന അറിയിപ്പിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ.
8: തീർച്ചയായിട്ടും.
7: ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഖത്തർ എയർവേസുമായിട്ട് ചേർന്നിട്ട് യാത്രക്കാർക്കായിട്ട് ഫാസ്റ്റ് പാസ് എന്നൊരു പുതിയ ബയോമെട്രിക് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ്.
8: തീർച്ചയായിട്ടും. നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ്, ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വിമാനത്താവളത്തിലെ നടപടികൾ കൂടുതൽ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഈ സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
7: നമ്മുടെ മുഖം തിരിച്ചറിഞ്ഞ് പ്രധാന നടപടികളെല്ലാം വളരെ എളുപ്പത്തിലേക്ക് നടത്തി തരുന്ന ഒരു സേവനം. യാത്രക്കാർക്ക് ചെക്ക് ഇൻ, ബാഗേജ് ഡ്രോപ്പ് ചെയ്യുക, സെക്യൂരിറ്റി ഗേറ്റ്, ബോർഡിംഗ് ഗേറ്റ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ബോർഡിംഗ് പാസിന് പകരമായിട്ട് നമ്മുടെ മുഖം ഉപയോഗിച്ച് തിരിച്ചറിയൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത.
8: തീർച്ചയായിട്ടും. അപ്പൊ ഇതിലൂടെ പേപ്പർ രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. എങ്ങനെ ഇതിലേക്ക് നമുക്ക് എത്താം എന്ന് നോക്കിക്കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഖത്തർ എയർവേസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അതല്ലെങ്കിൽ എയർപോർട്ടിലെ സെൽഫ് സർവീസ് കിയോസ്കുകൾ ഉണ്ടല്ലോ, അതുവഴിയോ നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്.
7: രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വാലിഡേറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ പാസ്പോർട്ട് ഉണ്ടല്ലോ, അത് കൈവശം ഉണ്ടാകണം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്.
8: ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നോർമൽ രീതിയിലും പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ദോഹയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഈ ഒരു സേവനം ലഭ്യമാക്കുക. കിയോസ്കുകളിലെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ മാത്രം ആ യാത്രയ്ക്കായി മാത്രം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നത് എന്നുള്ള കാര്യം കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു എന്താ പറയാ, നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ചുകൂടി നമ്മുടെ സമയത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ കുറച്ചുകൂടെ വളരെ സൗകര്യപ്രദമായ രീതിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ.
7: ഓക്കെ, തീർച്ചയായിട്ടും. ഈ സമയം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമാണ്, ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സമയത്ത് ചൂട് കാലത്ത് ഒരു അവധി യാത്ര, ഒരു വിനോദ യാത്ര, നാട്ടിലേക്കുള്ള യാത്ര, ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു, സാധിക്കുക എന്നുള്ളത് കൂടിയാണ്.
8: ഓക്കെ. ഒപ്പം തന്നെ നമ്മൾ നേരെ നമ്മുടെ ഇന്നത്തെ സൂചനകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ബ്രില്യൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഈ സിനിമയുടെ സംവിധാനം ലാൽജോസ് ആണ്.
7: ലാൽജോസ് സംവിധാനം ചെയ്ത ഒരു ചിത്രം. ഓക്കെ.
8: ഓക്കെ, രാഹുൽ എന്ന കഥാപാത്രത്തെ കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
7: രാഹുൽ എന്ന കഥാപാത്രം. ഓക്കെ.
8: 2012 റിലീസായ സിനിമയാണിത്. 2012 റിലീസായി രാഹുൽ എന്ന കഥാപാത്രത്തെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച് ലാൽജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം
7: ഏതാണ്?
8: ഏതാണ് അനുസരി കറക്റ്റ്?
7: ഓക്കെ,
8: റൈറ്റ് ആൻസർ പോരട്ടെ. രാഹുൽ റൈറ്റ് ആൻസർ.
7: ഞാനും
8: മനസ്സിലായോ പുണ്ണിക്ക് സിനിമ ഏതാന്ന്? കണ്ടോ, മനസ്സിലായിച്ചിരിക്കുന്ന ഒരു ബ്രില്യൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
7: പൊരിച്ചെടുക്കായിരുന്നു,
8: ചങ്ക് പൊട്ടിക്കൊണ്ടാണെങ്കിലും ഞാൻ ആ സൂചന വായിച്ചു.
7: അല്ല, ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു എങ്ങനെ
8: ഇതിനെ കണക്ട് ചെയ്യുന്നു,
7: എങ്ങനെ പൊരിക്കാം എന്നുള്ളത്.
8: സ്വന്തം ഞാൻ തന്നെ പൊരിച്ചു.
7: ഓക്കെ, എനിക്ക് തള്ളാൻ മറ്റൊരാളുടെ
8: ആവശ്യമില്ല, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് റോളും അത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. കൂടെ തന്നെ കുറച്ചുപേരുടെ മെസ്സേജ് കൂടെ ഉണ്ട്. നബീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാബോ വെർദെ ടീം തന്നെയാണ് ഏറ്റവും ഈ തവണത്തെ ഏറ്റവും കുഞ്ഞൻ ടീമുകളിലൊന്ന്. അർജന്റീനയോടുള്ള അവരുടെ ആ ഒരു ഗോൾസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ദർ ഗോൾസ് വിത്ത് അർജന്റീന, ബോത്ത് ഗോൾസ് ആർ ഹൈലി ക്ലാസിക് ഗോൾസ് ആയിരുന്നു. അദ്ദേഹം ഒരു അർജന്റീന ഫാൻ ആണ്, പക്ഷേ ഐ ഫെൽ ബാഡ് വൺസ് ദേ ലോസ്റ്റ് ഇൻ ദാറ്റ് മാച്ച് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.
7: ആ ഒരു ഗോൾ വലയത്തിന് മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രതിഭയെ കൂടി നമ്മൾ കണ്ടു എന്നുള്ളത്
8: റൊസീനിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലൈഫ്, എനിക്ക് ഈ ലൈഫ് സ്റ്റോറി ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൂക്ക മോഡ്രിച്ച് ആണെങ്കിലും സി ആർ സെവൻ ആണെങ്കിലും ഇവരൊക്കെ വന്ന വഴികൾ കുറച്ച് കഠിനവും കുറച്ച് ഹാർഡ് വർക്ക് അധികം വേണ്ട ആളുകളായിരുന്നു എന്നുള്ളതാണ് അല്ലേ.
7: അത് മാത്രമല്ല അവരിലുള്ള മനുഷ്യത്വം കൂടെ നമ്മൾ
8: വായിച്ചെടുക്കണം.
7: വായിച്ചറിയുമ്പോഴും അവരോടുള്ള ഒരു ബഹുമാനം, എന്താ ആ മാച്ച് കാണുമ്പോ തന്നെ വീണ് കിടക്കുന്ന താരങ്ങളെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ,
8: അതെ അതെ തീർച്ചയായിട്ടും
7: അല്ല വിഷമിക്കണ്ട
8: എന്നുള്ള ഒരു രീതിയിൽ, കാരണം ഇന്നലെ അവർക്ക് കൊടുത്ത വെൽക്കം കണ്ടോ ആ രാജ്യത്തേക്ക് അവർ വന്നിറങ്ങുന്ന
7: സമയങ്ങളെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ,
8: അതെ അതെ തീർച്ചയായിട്ടും
7: അല്ല വിഷമിക്കണ്ട
8: എന്നുള്ള ഒരു രീതിയിൽ, കാരണം ഇന്നലെ അവർക്ക് കൊടുത്ത വെൽക്കം കണ്ടോ ആ രാജ്യത്തേക്ക് അവർ വന്നിറങ്ങി

0: ജേഴ്സി ഫ്ലാഗ് അണിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വരികയാണ്. അപ്പൊ ആര് ജയിക്കുന്നു? വെറുതെ ജയിക്കും എന്ന് പറയണം. എന്താണ് നിങ്ങൾക്ക് അതിലുള്ള കോൺഫിഡൻസ്? അപ്പൊ പറഞ്ഞു വൊസീനോ ആ ടീമിനെ നയിക്കുന്നു. അതിലെന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ്? വൊസീനോയുടെ ഫാദറാണ്. സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഇൻസിഡൻസ്
1: ആണ് തീർച്ചയായും. അങ്ങനെ കുറെ വിഷ്വൽസ് ഈ തവണ വേൾഡ് കപ്പിനെ ഭയങ്കര മനോഹരമാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പറയാൻ അപ്പോഴും വിട്ടു, നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിലുണ്ടല്ലോ, ഓക്കെ, ആള് ഭയങ്കര പ്രഡിക്ഷൻ ആണ്. അപ്പൊ ഒരു പ്രഡിക്ഷൻ മാത്രം ഇതുവരെ ഒന്ന് പാളിപ്പോയിട്ടുള്ളൂ.
0: ഓക്കെ,
1: ബാക്കിയുള്ള പ്രഡിക്ഷൻസ് ഒക്കെ തകർപ്പനായിട്ട് ആള് പറഞ്ഞു. പോൾ നീരാളി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ലിസ്നേഴ്സിലെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട്. പക്ഷെ ഒരു മാച്ച് മാത്രം മാറിപ്പോയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടാണ്.
0: പ്രഭുജിക്ക് നമ്മുടെ സുനോ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് പ്രഭുജിക്ക് അഭിനന്ദനങ്ങളുടെ
1: പ്രവാഹം
0: സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും അടുത്ത് കേൾക്കാൻ പോകുന്നത് ബൾട്ടി മൂവിയിലെ പാട്ടാണ്, ജാലക്കാരി പാട്ടിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പായിട്ടുള്ള ഒരു സന്തോഷം അറിയിക്കട്ടെ, ജൂലൈ 10-ാം തീയതി ബൾട്ടി ഒ ടി ടിയിൽ റിലീസ്
1: ആവാൻ പോവാണ്. ഓ അടിപൊളി അടിപൊളി. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒ ടി ടിയിൽ നിങ്ങൾ കാണണം. നല്ലൊരു മൂവിയാണ്, നല്ലൊരു രസമുള്ള ഒരു എന്താ പറയുക, സ്പോർട്സും എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന, ലൈഫും കണക്ട് ചെയ്യുന്ന ഒരു നല്ല മൂവിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒ ടി ടിയിൽ നിങ്ങളത് കാണുക കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഈ ഒരു വീക്കെൻഡ് ബൾട്ടിക്കൊപ്പം.
1: അതെ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: എന്റെ പഞ്ചാരേ
1: എന്നധികം വിളിക്കേണ്ട.
2: ഇനി ഇനി അത് വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം.
1: അതെ, തീർച്ചയായിട്ടും. നമ്മളൊക്കെ ഷുഗർ കട്ടിലേക്കും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഷുഗർ ഉപയോഗിച്ചാൽ മതി എന്നുള്ള ചിന്തയിലേക്കൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പൊ അതിനൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു രാജ്യം നമ്മളുടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മുഴുവൻ രാജ്യത്തിന്റെയും അല്ലെ ഒരു വലിയൊരു സുരക്ഷത അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്കുള്ള ഒരു ഒരു പുതിയ കാൽവയ്പ് എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്കിതിനെ പറയാൻ സാധിക്കും.
2: 2026 രണ്ടാം നമ്പർ എക്സൈസ് നികുതി നിയമ ഭേദഗതിയുടെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ജനറൽ ടാക്സ് അതോറിറ്റി ഒരു പരിഷ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുതൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ മാത്രമല്ല പഞ്ചസാര അടങ്ങിയ എല്ലാ ജ്യൂസുകളിലും നികുതിയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഈ ഒരു പുതിയ നിയമം.
1: തീർച്ചയായിട്ടും പാനീയങ്ങളിലെ മധുരം കുറച്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ എക്സൈസ് നികുതി സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. അത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവനുസരിച്ചിട്ടായിരിക്കും നികുതി ഈടാക്കുക.
2: ഓക്കെ, ഇപ്പൊ പാനീയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൗഡറുകൾ ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ സിറപ്പുകളൊക്കെ ആണെങ്കിലും ശരി, ഇതിനൊക്കെ ഇത് ബാധകമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ വിപണിയിൽ ആരോഗ്യപ്രദമായിട്ടുള്ള പാനീയങ്ങൾ ലഭ്യമാക്കാനും ഒക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് തന്നെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് അല്ലേ.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇനി എന്റെ പഞ്ചസാരേ, പഞ്ചസാരയല്ല, മധുരത്തിനൽപ്പം മാധുര്യം കുറയും.
1: അതെ, കുറയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. സംവിധാനം ലാൽജോസ് ആണ്, കുഞ്ചാക്കോ ബോബൻ രാഹുൽ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നു. 2012 റിലീസായ ഈ ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
2: ഓക്കെ, ഇന്നത്തെ ദിവസം നെഞ്ചു പൊട്ടി ചോദിക്കുന്ന ആ ഒരു ചോദ്യം,
1: അതെ,
2: ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ട് നിസ ഇന്ന് കരയുന്നു എന്നതിനെ കണക്ട് ചെയ്താൽ ആ ചോദ്യത്തിന്റെ ഉത്തരം
1: നിങ്ങളുടെ കൺമുന്നിൽ വരും. അതാണ്,
2: വേഗം അയച്ചോളൂ 5000917.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: Morning Safari.
2: Only on Radio Suno 90.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
3: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: ബെസ്റ്റ് ആക്ടർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കാണ്. ജൂലൈ 7 തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ഞാനൊരു മസാല പൊരിക്കുമായിരുന്നു.
1: മസാല നന്നായി പൊരിച്ച് പൊരിക്കുക.
0: അതായത് ഒരു സ്പാനിഷ് ഫ്ലേവറിൽ ഒരു പോർച്ചുഗൽ മസാല. സ്പെയിനിൽ നിന്ന് ഇറക്കിയ
1: പ്രത്യേക മസാല ചേർക്കണം.
0: അതൊരു മിനിമം ഒരു 90 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ വേണം.
1: പക്ഷേ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ മൊത്തം പറയുന്ന പോർച്ചുഗൽ അല്ലെങ്കിൽ CR7 എന്ന് മാത്രമായിരിക്കും. കാരണം സ്പെയിൻ തോറ്റു. പക്ഷെ നിങ്ങൾ ഏത് പത്രം എടുത്ത് നോക്കൂ, നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ, ഒന്നും പറയാനില്ല. പ്രസക്തി ഇല്ല എന്നുള്ള തോൽവി തോൽവിയാണ്. നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. ഓക്കെ
0: ഓക്കെ, നമ്മൾ ഉത്തരം നേരത്തെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹൈഡൻ സീക്കിൽ നിന്ന് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് സ്പാനിഷ് മസാല എന്ന സിനിമയാണ്.
1: എത്ര നെഞ്ചു പൊട്ടിയാണ് ഞാൻ ആ സൂചന എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരെ പാട്ടും ഡാൻസും ഒക്കെ വെള്ളിയാഴ്ച കൊണ്ട് തീരുമോ എന്നൊരു ശങ്ക നോക്കാം നമുക്ക്. അത് നമ്മുടെ സ്പെയിൻ ഫാൻ ആണ് സനിൽജി.
0: ഓക്കെ
1: ഓക്കെ, വീണ്ടും മുന്നേറിയൽ സ്പാനിഷ് മസാലയൊക്കെ ഇട്ടൊരു ദോശ അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഇട്ടൊരു രസം, ഇതിലേതെങ്കിലും ഒന്നിൽ പിടിക്കേണ്ട വരും എന്നുള്ളതാണ്. ധനേഷിന്റെ റൈറ്റ് ആൻസർ ഉണ്ട്. ടോഷി നേരത്തെ തന്നെ റൈറ്റ് ആൻസർ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി.
0: അൻവർ അലിയുടെ മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ ഹസീബിന്റെ മെസ്സേജ് ഉണ്ട്, ഷെഫീഖ് പ്രഭുജിയുടെ മെസ്സേജ്. ഒന്ന് തെറ്റിപ്പോയല്ലോ പ്രഭുജി, ഇപ്പൊ പ്രവചനങ്ങളും ഉത്തരങ്ങളും തെറ്റുവാണല്ലോ. സിജോന്റെ മെസ്സേജ് ഉണ്ട്, മുഹമ്മദ് മെസ്സേജ് ഉണ്ട്, ജസ്റ്റേജിന്റെ മെസ്സേജ് ഉണ്ട്. ജസ്റ്റേജി ഞാൻ മെസ്റ്റേജി
1: ഇന്നലെ തൊട്ട് നമുക്ക് കുറെ
0: രണ്ടുപേർക്കും
1: കിട്ടുന്നുണ്ട് ഓരോന്നും. ഇത് ഇന്നലെ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞേ, കുമാർ
0: കൃഷ്ണ കുമാർ
1: കുമാർ.
0: നമ്മുടെ ഞങ്ങളുടെ വെള്ളി നാണയ പെട്ടിയിലേക്ക്
1: വീണ്ടും വീണ്ടും
0: മെസ്സേജി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബിജു തങ്കച്ചൻ, സാജിദ്, അതുപോലെ തന്നെ മുഹമ്മദിന്റെ മെസ്സേജ് ഉണ്ട് കേട്ടോ.
1: ഓക്കെ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ കാര്യമായി പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട MS ധോണിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ, കാരണം ഇതിനിടയിൽ നമുക്കത് മുക്കിക്കളയാൻ പാടില്ലല്ലോ.

0: ഫുട്ബോളിനിടയില് ക്രിക്കറ്റിന്റെ നമ്മുടെ എല്ലാവരുടെയും ആരാധകരുടെ ആൾരൂപം അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം കൂടിയാണ്.
1: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളൊന്ന് വിഷ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ഇഷാൻ കിഷൻ വരുന്നു എന്നുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിലേറെയായിട്ട് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്ന അഭിഷേക് ശർമ്മേനെ പിന്തള്ളിക്കൊണ്ടാണ് ഇഷാന്റെ ഈ ഒരു ഗംഭീരമായിട്ടുള്ള നേട്ടം.
0: അപ്പൊ അദ്ദേഹത്തിനുമുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ധോണിക്ക് വേണ്ടിയിട്ട് ധോണിക്ക് വേണ്ടിയിട്ട് ദോഹയിൽ നിന്നും ചെന്നൈയിലേക്ക്.
1: എന്റെ അമ്മോ,
2: ചെന്നൈ ബീറ്റ്സ് ഹെഡ് ഓഫ് ദി ആർ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുന്ന സമയത്ത് മോർണിംഗ് സവാരിയുടെ യാത്രയിൽ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന രണ്ട് കോൺടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് അറിയിക്കാനായിട്ടുണ്ട്.
8: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: Okay, രണ്ട് കോൺടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി എക്സ്ചേഞ്ച് ഒരുക്കുന്ന ഒരു പോസ്റ്റർ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ അതിൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് ആര് വിൻ ചെയ്യും? പ്രെഡിക്റ്റ് ആൻഡ് വിൻ ആണ്.
11: അതെ, തീർച്ചയായിട്ടും. ആ പ്രെഡിക്റ്റ് ആൻഡ് വിന്നിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പങ്കെടുക്കാം. നമ്മുടെ പേജിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ആ പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം ചിലപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും.
7: അതെ,
11: പക്ഷെ ഇപ്പം
7: ഗ്രൂപ്പ് 16 വെച്ച് നിങ്ങളുടെയൊക്കെ പല ടീമുകളും
11: മാറിയിട്ടുണ്ടോ?
7: പോർച്ചുഗൽ പോയി, ബ്രസീല് പോയി, ടീമുകൾ കുറേ പോയല്ലോ.
11: അപ്പോ ചിലപ്പോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഏത് ടീമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും ഗസ് ചെയ്തിട്ട് അവിടെ കമന്റുകളിലൂടെ അറിയിക്കാൻ പറ്റും.
7: ഓക്കെ, നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ ഇനിയും കമന്റുകളായിട്ട് അറിയിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ടാഗ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരം എന്ന് വെച്ചാൽ ഒരു ഐഫോൺ സ്വന്തമാക്കാനുള്ള അവസരമാണ്.
11: അതെ, നിങ്ങൾ അത് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ നമ്മുടെ പേജിലേക്ക് പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ പേജിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അല്ലെ? വോൾവലിൻ എന്ന് പറയുന്ന 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സപ്പോർട്ടറാണ്.
7: ഓക്കെ, അപ്പൊ അവിടെ വോൾവലിന്റെ ഒരു ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ അവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചാൽ നമ്മുടെ അല്ലത്തിയ, നമ്മുടെ സൽവാർ റോഡിലുള്ള അല്ലത്തിയ സെന്ററിൽ
11: ചെന്നിട്ടുണ്ട്,
7: മോട്ടോസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉടനടി
11: ഓൺ ദ സ്പോട്ട്.
7: ഇത് മാത്രമല്ല, ലൈക്ക് കമന്റ് ഷെയർ ചെയ്താൽ ഒഫീഷ്യൽ ഫിഫ മെർച്ചൻഡൈസ് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല, ഒരു മെഗാ പ്രൈസും നിങ്ങൾ,
11: എന്തോ ഒരു വമ്പൻ സമ്മാനം കൂടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ടൊരു മെസ്സേജ് ഉണ്ട്, ഒരു വിഷസ് ആണ്, പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ്, ഇന്ന് എന്റെ ഡിയർ ഫ്രണ്ട് സിമി ജോസിന്റെ മോൻ എയ്തൻ മാത്യു ജോസഫിന്റെ ബർത്ത്ഡേ ആണ്. അവർ യു കെയിലാണുള്ളത്. അവർക്കൊരു വിഷസ് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ച ആളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ, എയ്തൻ മാത്യു ജോസഫ്, ഹാപ്പി ബർത്ത്ഡേ.

0: അപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടു അജീഷ് കൊട്ടാരക്കരയുടെ
1: 7 വർഷം ഉപയോഗിച്ചത്
0: 2019 റേഡിയോ ഞാൻ അയച്ച ബർത്ത്ഡേ വിഷ് ആയിരുന്നു 7 ഇയേഴ്സ് ആയി. ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ ആ ബർത്ത്ഡേ വിഷ്. ഞങ്ങൾ തീർച്ചയായിട്ടും കേട്ട് നോക്കുന്നതായിരിക്കും. എന്റെ അമ്മോ,
1: എന്റെ സംശയം ശരിയാണെങ്കിൽ
0: ഇത് അപ്പുണ്ണി പറയാതിരുന്നിട്ട് വിഷ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വിഷ് പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ടുള്ള വോയിസ് ഔട്ടായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ട്.
1: ഉത്തരവാദിത്വം ഉണ്ടാകാൻ സാധ്യതയില്ല,
0: ഇതിൽ ഞാനില്ല, ഇതിൽ നമ്മളില്ല. ഇത് അപ്പുണ്ണി ഒറ്റ കേൾക്കേണ്ട വരും. ഓക്കെ, ഷെരീഫ് ആയിരുന്നു അല്ലേ മെസ്സേജ് അയച്ചത്. ഓക്കെ, അപ്പൊ ഷെരീഫിന്റെ വകയായിരുന്നു ആ ഒരു സ്പെഷ്യൽ വിഷസ് ഈതൻ മാത്യു ജോസഫിന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, ഈ ഹോളിഡേ സീസണിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് നൽകാൻ പറ്റും. ഡയമണ്ട് ഓർ പ്രഷ്യസ് ജം ജ്വല്ലറി പെർച്ചേസിനൊപ്പം നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. കൂടാതെ നിങ്ങളുടെ പഴയ 22 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം യാതൊരു നഷ്ടവും കൂടാതെ. ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സ്പെഷ്യലി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് കേട്ടോ.
1: ഈ ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറയുന്നു. ജൂലൈ 7 ചൊവ്വാഴ്ച ദിവസം, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ജോണി വാക്കർ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ എത്താണ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടരും മൂവിയിലൂടെ ഈ പാട്ടിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പഴയ ജോണി വാക്കർ മൂവിയിലെ പാട്ടിലേക്ക്.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM. Suno updates.
1: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പാനീയങ്ങളിലെ മധുരം കുറച്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഖത്തറിൽ പുതിയ എക്സൈസ് നികുതി സംവിധാനം നിലവിൽ. തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവനുസരിച്ചായിരിക്കും ഇനി നികുതി ഈടാക്കുക. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തർ എയർവേസുമായി ചേർന്ന് യാത്രക്കാർക്കായി ഫാസ്റ്റ് പാസ് എന്ന പുതിയ ബയോമെട്രിക് സംവിധാനം അവതരിപ്പിച്ചു. ഫേസ് റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനത്താവളത്തിലെ പ്രധാന നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതാണ് ഈ പുതിയ സേവനം. യാത്രക്കാർക്ക് ചെക്ക് ഇൻ, ബാഗേജ് ഡ്രോപ്പ്, സെക്യൂരിറ്റി ഗേറ്റ്, ബോർഡിംഗ് ഗേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോർഡിംഗ് പാസിന് പകരം തങ്ങളുടെ മുഖം ഉപയോഗിച്ച് തിരിച്ചറിയൽ പൂർത്തിയാക്കാം. ഇതിലൂടെ പേപ്പർ രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനും സമയം ലാഭിക്കാനും സാധിക്കും. ഖത്താര കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ 2026 സമ്മർ ക്യാമ്പുകൾ ലോഞ്ച് ചെയ്തു. ജൂലൈ 29 തീയതി വരെയാണിത്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബെൽജിയത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് ആതിഥേയരായ അമേരിക്ക പുറത്ത്. 1-4 ബെൽജിയം അമേരിക്കയെ തകർത്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി സ്പെയിൻ മുന്നോട്ട്. അവസാന 8 മറ്റൊരു അപൂർവ റെക്കോർഡ് കൂടി സ്പെയിനൊപ്പമുണ്ട്. ഈ ലോകകപ്പിൽ ഇതുവരെ 1 പോലും വഴങ്ങാത്ത ഏക ടീമാണ് സ്പെയിൻ. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 42 ഡിഗ്രി സെൽഷ്യസ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
3: മല മല മല കുഞ്ഞിന്റെ പേര് മല.
4: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സിനോ 91.7 FM.

Home delivery.

എന്തായാലും ഈ ഒരു സമയം ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ ഒരുപാട് ടാസ്കുകളുമായിട്ട് ഇറങ്ങുന്ന ഒരു സമയം അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമ്മളുടെയൊക്കെ ലൈഫ് ഉണ്ടല്ലോ ഭയങ്കര ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് പോലെയാണ്. ചില സമയത്ത് അത് ഭയങ്കര മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കും, നേരെ ചില സമയത്ത് നല്ല പോലെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു 70%ന് മുകളിലേക്ക് പോകും. അപ്പം കഴിച്ചിട്ടാണ് ഇറക്കാൻ പറ്റില്ല. പക്ഷെ നേരെ തിരിച്ച് ചിലപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആയിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകും. അപ്പം ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫും. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആക്കിയെന്നേ ഉള്ളൂ ചോക്ലേറ്റ്, ബിക്കോസ് ടുഡേ ഈസ് ചോക്ലേറ്റ് ഡേ. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഡേ വിഷസ് നൽകുന്നു. ചിലർക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ചിലർക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ചിലർക്ക് മിൽക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, ചിലർക്ക് ഡാർക്കിലേക്ക് പോക വേണം എന്നോട്ട് വൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ മിൽക്ക് ചോക്ലേറ്റിൽ നിന്ന് അങ്ങോട്ട് എത്താനും പാടില്ല. ആ രീതിയിലുള്ള ചോക്ലേറ്റുകളും ഇഷ്ടമുള്ളവരുണ്ടാവും. സോ എന്തായാലും നമ്മൾ ചോക്ലേറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ അടിപൊളിയായിട്ട് വന്നതിന് ശേഷം അത് മാത്രം മതി എന്ന് വിചാരിച്ചാലും ലൈഫ് ഇസ് നോട്ട് യുനോ ക്ലീൻ ഓർ സ്ട്രെയിറ്റ് പേജ്. യു ഷുഡ് ഓൾവേസ് ഹാവ് ഒരു ഭയങ്കരമായിട്ടുള്ള ടണലുണ്ടാവാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് ഒരുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ സുഖമായിട്ട് പോകാമെന്ന് വിചാരിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നല്ല പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിനോടൊപ്പം അതിന് വേണ്ടിയിട്ട് സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ പതിയെ പതിയെ സോൾവ് ചെയ്ത് അങ്ങനെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നല്ല പാട്ടുകളുമായിട്ട് ഏതൊക്കെ സോങ്സ് വേണം, എവിടെ നിന്നാണ് ഇനിയിപ്പോൾ കേൾക്കുന്നത്, മെസ്സേജ് അയച്ചോളൂ 5000997 5000997 കേട്ടോ. ഹൃദയം മൂവിയിൽ നിന്നുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനിടയിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഏത് പാട്ട് വേണം, ആ പാട്ട് ഏതാണ്, ഏത് മൂവിയിലെ പാട്ട് വേണം, മെസ്സേജ് അയക്കാം 5000997 കേട്ടോ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10:31 കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അഷ്ടമിയാണ് കൂടിയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ എനിക്കിവിടെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളിങ്ങനെ ഫേവറേറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫോട്ടോ അയച്ചു തന്നിരിക്കുക, ഡയറി മിൽക്കിൻ്റെ. കൊള്ളാലോ, രാവിലെ തന്നെ മിഠായി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണെന്ന് തോന്നുന്നു. ആ ഒരു കൈൻഡ് ഓഫ് മൂഡിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. എന്തായാലും മുഹമ്മദേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഷ്ടമി ചേച്ചി, സുഖമല്ലേ എന്ന് വെച്ചിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമ്മൾ ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ തന്നെ ഭയങ്കര ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്ത സംഭവങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ ചോക്ലേറ്റിൻ്റെ പേരുകൾ തന്നെയാണ് വന്നത്. അതിലൊന്ന് ഏതായിരുന്നു, നമ്മുടെ കിൻഡർ ജോയ്. കിൻഡർ ജോയുടെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ഉമ്മ മേടിച്ചു കൊടുക്കില്ല എന്നുള്ളത് പറഞ്ഞു. അതുപോലെ പിന്നെ ഏതായിരുന്നു, ഡയറി മിൽക്കിൻ്റെ സിൽക്കാണെന്ന് തോന്നുന്നു, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5-star പറഞ്ഞ ഒരാൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അക്കാലത്ത് നമുക്ക് മഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതായത് നമ്മൾ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മഞ്ചും എക്ലേഴ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിച്ച് തരിക. ഒക്കെ പോട്ടെ, ചിലപ്പോൾ കപ്പലിൻ്റെ മിഠായി അങ്ങനത്തെ മിഠായികളും ഉണ്ടാവും. പല ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ആണല്ലേ കിട്ടാറുള്ളത്. പക്ഷേ മറ്റതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നാക്ക് ബാർ പോലെ പറയാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് ഈ ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴാണ് ഒരുപാട് വെറൈറ്റി ഓഫ് സംഭവങ്ങൾ. ഇപ്പോഴും ഞാൻ ചില സമയത്ത് വാങ്ങാനായിട്ട് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എത്ര എത്ര ബ്രാൻഡുകളാണ്, എത്ര എത്ര സ്റ്റൈലുകളാണ്, എന്തൊക്കെ ഷേപ്പിലാണ്, എന്തൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫ്ലേവേഴ്സിലാണ് ഒരു ചോക്ലേറ്റ് കിട്ടുന്നതെന്നുള്ളത്. എന്തായാലും അത് പറയുമ്പോഴാണ് ഇപ്പോഴും ചോക്ലേറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില ചോക്ലേറ്റുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ചോക്ലേറ്റ് ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 20 lakh rupees ചോക്ലേറ്റ്, അത് ഫ്രോസൺ ഹോട്ടി ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അതുപോലെ തന്നെ 20,000, ഞാൻ എല്ലാം ഇന്ത്യൻ റുപ്പിയിലാണ് പറയുന്നത്, അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ലാ മെഡലിൻ ഔട്രഫു എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 800,000 rupees വരുന്ന സൊറൗസ്കി സ്റ്റാൻഡേർഡ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ്, പെർ ബോക്സിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ 9,600 to 12,000 റേഞ്ചിൽ വരുന്ന ഗുരി വേറെ നമ്മുടെ ജി കളക്ഷൻസ്, അത് നമ്മൾ പിന്നെയും കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊരു വിലയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കറിയാൻ പാടില്ല ഞാൻ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് മേടിച്ച് കഴിക്കുമെന്ന്. ഏറ്റവും എക്സ്പെൻസീവ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് എന്ന് പോലെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ ന്യൂയോർക്കിലെ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഡെസേർട്ട് എന്ന് പറയുന്നത്, അതായത് ഫ്രോസൺ ഹോട്ടി ചോക്ലേറ്റ്. അതായത് 20 lakh rupees ചോക്ലേറ്റ്, 24-carat gold പോലെ എഡിബിൾ ആണെന്നാണ് പറയുന്നത്. അവർ ഫുൾ ടോപ്പ് ചെയ്യുന്നത് ഈ മിൽക്കും ഐസ്ക്രീമും ഒക്കെ തന്നെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടാണ്. ഒരു ഒരു ഗോൾഡോ ഡയമണ്ടോ മേടിക്കാൻ പറ്റുന്ന അത്രയും പൈസയുണ്ട്. എന്തല്ലേ, അത്രയും പ്രീമിയം ചോക്ലേറ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ബാക്കിയുള്ളതൊക്കെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് ഓൾസോ മിൽക്ക് ചോക്ലേറ്റ്സ് ആണ്. സോ ഈ ചോക്ലേറ്റ് ആയിട്ടുള്ള വിശേഷം ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് എപ്പോഴും ഏതൊരു സമയത്തും ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ഇതാണ്. ഞാനൊരു ചോക്ലേറ്റ് പറയാം, ഡോണ്ട് ജഡ്ജ് മി ഓക്കെ. എനിക്ക് ബൗണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ അതിൻ്റെ കോക്കനട്ട് ഫില്ലിംഗ് കാരണമാണോ എന്നറിയില്ല, അതിൽ ചോക്ലേറ്റ് കുറവാണ്, ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫെറോഷു ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ പിന്നെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് നാട്ടിലെ 5-star ഇഷ്ടമാണ്. പിന്നെ വേറെ ചോക്ലേറ്റ്സ് ഒന്നും അത്ര വലിയ താല്പര്യമില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ്. വിഷ്ണു മുരളി സ്നിക്കേഴ്സ് പറയാറ്, സ്നിക്കേഴ്സ് ഈ പറഞ്ഞ പോലെ നമുക്കുണ്ടല്ലോ വിശന്നിരിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്, അത് വയറങ്ങോട്ട് ഫുള്ളാക്കും. എനിക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫൈസലിൻ്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കാം കേട്ടോ. ചോക്ലേറ്റിനെ കുറിച്ച് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ, മനസ്സിലാക്കി കളഞ്ഞു. ശരി, എന്തായാലും എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ തീരെ കഴിക്കൂല. ചോക്കോ പൈ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷേ ചോക്ലേറ്റ്സ് കഴിക്കും, ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും, അത് ഇഷ്ടമുള്ള കാറ്റഗറി കുറച്ച് കുറവാണ് എനിക്ക് ചോക്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ. അതാണൊരു പ്രശ്നം. എനിക്ക് ചോക്ലേറ്റിനെ കാട്ടിയൊക്കെ നോർമൽ ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഇഷ്ടം. ഡെസേർട്ട്സും ചോക്ലേറ്റും വളരെ കുറവാണ്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് പറയൂ കേട്ടോ. ഞാൻ ചോക്കോ പൈ എന്നല്ലേ പേര്, അപ്പോൾ ചോക്കോ പൈ പറയൂ ഏതാണ് ഇഷ്ടമുള്ളതെന്ന്. ആ സഫ്വാൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ലിൻഡിൻ്റെ ലിൻഡോർ മറ്റേ ഒരു റെഡ് കളറിലെ മിൽക്കിൻ്റെ ഇതുണ്ടല്ലോ, ഒയ്യോ അത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും വേഗം മെസ്സേജ് ആയിക്കോ കേട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ആ കിറ്റ്കാറ്റ് ഷാനേ, ആ ശരിയാ, എത്രയൊക്കെ ചോക്ലേറ്റ് വന്നാലും പോയാലും ചിലപ്പോൾ നമ്മൾ ആ സാധാരണ കിറ്റ്കാറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും. അതെന്തോ ഒരു കുട്ടിക്കാലത്തൊരു വൈബാണെന്ന് തോന്നുന്നു.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

അങ്ങനെ സൂപ്പർ സോങ് കേട്ട് തിരിച്ചു വരുമ്പോൾ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ്. ഇവിടെ ഹോം ഡെലിവറി ആണ്, ചോക്ലേറ്റ് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോക്കോപ്പായുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എക്ലെയർ ആൽഫലീബേ എന്ന് ഓക്കെ ആൽഫലീബേ ഇതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 2.5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ചോക്ലേറ്റ് ലോലിപോപ്പ് അതും ഭയങ്കര ഇഷ്ടമാണെന്നാണ് ചോക്കോപ്പായുടെ മെസ്സേജ്. മധുരം ഇഷ്ടമില്ലാത്ത എന്നെ ഈ ചോക്ലേറ്റ് കാര്യം പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് എത്തിക്കുമോ? പിന്നെ പറയുന്ന ആള് മധുരം എവിടെ കണ്ടാലും തിന്നു എന്ന് തിന്നും എന്ന് തോന്നുന്നു. ഓ അങ്ങനെ നല്ല വെള്ളം വരുന്നുണ്ട്. എൻ്റെ കാര്യമാണോ പറയണത്? സോ ബേസിക്കലി എനിക്ക് മധുരം ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മധുരം ഇഷ്ടം കുറവാണ്. എനിക്ക് മധുരത്തേക്കാൾ എരിവുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം, പക്ഷെ മധുരം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഐസ്ക്രീം ആണെങ്കിൽ, ഡെസേർട്ട് ആണെങ്കിൽ അഫ്കോഴ്സ് ഞാനത് കഴിക്കും. പക്ഷേ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്നും തീരെ പറ്റില്ല, എനിക്ക് ഭയങ്കര മത്തുള്ള ചോക്ലേറ്റ് പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കൂടുതൽ കഴിക്കാറുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റ്. അതെന്താണെന്നറിയില്ല, പക്ഷേ അങ്ങനെയും പറഞ്ഞൊരു 90% ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ ഞാൻ പെടും കേട്ടോ. ഒരു 70-80 വരെയൊക്കെ പോവാം, പക്ഷേ 90 എത്തുമ്പോഴത്തേക്കും ഓ കഴിച്ചിട്ടുണ്ടല്ലോ, ഇറക്കാൻ പറ്റില്ല, നമുക്ക് ആ ലെവലിലേക്ക് എത്തും. അതിനിടയിൽ ഫൈസലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, 5 രൂപയുടെ മഞ്ച് ഇഷ്ടമുള്ളവർ പോന്നോട്ടേ. ആ ഒരു മഞ്ചിൻ്റെ ഫീല് വേറെ ഒരു ഒരു ഒന്നിനും കിട്ടില്ല കേട്ടോ. എനിക്ക് ഈ നാട്ടിൽ പോയാലൊരു പ്രശ്നമുണ്ട്, ഈ മഞ്ച് 5-സ്റ്റാറ് പിന്നെ ലെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന ലെയ്സ് ഇല്ലേ, മറ്റേ ഇങ്ങനെ വരവര പോലെയാണല്ലോ, ഇവിടുത്തെ ലെയ്സ് പോലെയല്ലല്ലോ, അതിൻ്റെ ബ്ലൂ പാക്കറ്റ് പിന്നെ കുർക്കുറെ, ഓക്കെ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ലെയ്സൊക്കെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഒരു കുർക്കുറ മേടിച്ചിട്ട് മറ്റേ 2 മേടിച്ച് വച്ചേക്കും, ഓക്കെ എൻ്റെ ബാഗിലിട്ടേക്കും. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളായിരിക്കും നാട്ടിൽ പോയാൽ, വേറെ പ്രത്യേകിച്ച് സ്ഥലം കാണാൻ പോകാനൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പം എറണാകുളം ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം ടു വീണ്ടും തൃശ്ശൂർ, തൃശ്ശൂർ ടു വീണ്ടും മറ്റേ കോട്ടയം, ഇങ്ങനെ പോകേണ്ട സമയത്ത് വണ്ടിയിലിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അതിൽ ലെയ്സും കാര്യങ്ങളൊക്കെ തീർന്നാൽ പോലും അതെല്ലാവരും എടുത്തിട്ട് പോകുമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷെ മിഠായി, മിഠായി ഞാൻ ആർക്കും കൊടുക്കില്ല, ആ ഒരു മിഠായി ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും. അതിൽ ചിലതാണ് ഈ പറഞ്ഞ മഞ്ചും 5-സ്റ്റാറും, എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടാവും. നമുക്ക് നാട്ടിൽ പോകുമ്പോഴാണ് കുറേയും കൂടി എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചോക്ലേറ്റ് മേടിക്കാൻ പറ്റും, പക്ഷേ അങ്ങനെയല്ലല്ലോ നാട്ടിൽ. നാട്ടിൽ നമ്മൾ ചോക്ലേറ്റ് വാങ്ങണം എന്ന് മനസ്സിൽ തോന്നുമ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് ചോക്ലേറ്റ് മേടിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള പീടിയ പോയിട്ടായിരിക്കും മേടിക്കുക, അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ അടുത്തത് പച്ചക്കളർ കവറുള്ള പാരിസ് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ? പച്ചക്കളർ കവറുള്ള പാരിസോ? അങ്ങനൊരു മിഠായി ഉണ്ട് എൻ്റെ പൊന്നടാ, എനിക്കറിയില്ലല്ലോ, അത് കൊള്ളാം, ഞാൻ നോക്കട്ടെ അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഉണ്ടോ എന്ന്. പച്ചക്കളറിൽ ഞാനിവിടെ അടിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് കിട്ടുന്നില്ല. UAE പണ്ട് കിട്ടുന്ന അതാണോ? പക്ഷെ അതല്ല. ഒന്ന് ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരുമോ? ഇത് ആരയച്ചത്? എനിക്ക് രാജേഷാണ് അയച്ചത്. രാജേഷ് എനിക്ക് മനസ്സിലായില്ല ഏതാണ് ഈ പറഞ്ഞ മിഠായി എന്ന്. ഉണ്ടായിരുന്നു, ഓക്കെ പണ്ടുണ്ടായിരുന്നതാണോ? അത് പറഞ്ഞപ്പോഴാട്ടോ ഈ ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ നമ്മുടെ ഇതില്ലേ നെസ്ലേൻ്റെ ഒരു ഒരു ബൈറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം, BYTES അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു സ്പെല്ലിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ പാക്കറ്റ് ഉണ്ടാവില്ലേ, ഈ ലെയ്സ് പാക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഏറ്റവും ചെറിയ ടൈനി മൈക്രോ വേർഷൻ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ആ മിഠായിയുടെ ഷേപ്പ് എങ്ങനെയാണ്? അതൊരു മുട്ടായി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലാന്നും പറയാം, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. ഇപ്പം അതില്ല, ഇപ്പം അത് മാർക്കറ്റിലില്ല, ഐ തിങ്ക് അവരത് സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ പ്രൊഡക്ഷൻ. സോ എത്ര പേരത് കഴിച്ചിട്ടുണ്ട്, പ്ലീസ് ഡു ലെറ്റ് മീ നോ. ആ ഒരു നെസ്ലേൻ്റെ ബൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു അത്. അതിഷ്ടമുള്ള എത്ര പേരുണ്ട് ഒന്ന് പറയണേ. ആ ഇവിടെ വേറെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, കച്ചാ മാംഗോ. ഓ ഓൾ ടൈം കച്ചാ മാംഗോ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അത് അതിൻ്റെ ഒരു ഒരു ഒരു ഒരു ഇഷ്ടം അതെവിടെയും പോയില്ല നമുക്ക്, കച്ചാ മാംഗോ എന്നൊക്കെ പറയുന്നൊരു വികാരമാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് പോകുന്നുണ്ട് 5000997 ഇതിനിടയിൽ ഫൈസലിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേവറേറ്റ് സോങ് വെച്ച് തരണേന്ന് ചോദിച്ചിട്ട്.
അപ്പൊ ഈ സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രദീപ് കുമാറും ദിയും പാടിയ ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് പോകുമ്പോൾ അൻവർ അലിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. കുറച്ചു മുമ്പ് രാജേഷ് ഓർ രജീഷ് പറഞ്ഞിട്ടുള്ള പാരീസ് മിഠായിയുടെ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനിത് കണ്ടിട്ടേ ഇല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ മിഠായിയെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് എന്തായാലും അൻവർ അലി, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoo 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ബസ് ബെൽ, GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: You're listening to
5: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ 91.7 കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: യെസ്, സമയം 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് 11:11 എന്ന് പറയുന്നത്. എന്തായാലും വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടവിയാണ് കൂടെയുള്ളത്. കുറച്ച് മുൻപ് എന്നോട് പാരീസ് എന്ന് പറയുന്ന പച്ച കളറിലെ കവറുള്ള ആ ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് കണ്ടിട്ടില്ല എന്ന്. ശ്രീജിത്ത് എനിക്ക് അതിൻ്റെ ഇത് അയച്ചു തന്നു. 80s തീമിനാണ് ഈ ഒരു മിഠായി ഭയങ്കരമായിട്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടിയായി പോയി അഷ്ടവി അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. അത് ശരിയാട്ടോ, ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കാം. ചില ചോക്ലേറ്റുകളൊന്നും കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. അതിനിടയിൽ നമ്മുടെ ഡിലക്സ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നതാണേ. അതിൽ ആ മെലഡി ചോക്ലേറ്റ് ഉണ്ടല്ലോ, അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ എന്തായത് ഹജ്മോല ക്യാൻഡിയോ, ഇത് എന്ത് ക്യാൻഡിയാണ്? എനിക്ക് ഞാൻ ഇത് കണ്ടിട്ട് പോലുമില്ല കവറ്. അതുപോലെ വേറെ സംഭവം കൂടി ഉണ്ട്, ഇത് ലോട്ടെ കോഫി ബൈറ്റ്, അതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് പോപ്പിൻസ് ഓക്കെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ചോക്കോ ക്രഞ്ച് ബൈറ്റ്സിൻ്റെ ആ ഒരു ഇത് ഫോട്ടോ അയച്ചു തന്നിട്ട് ഐ ആം ഫ്രം ദിസ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ്. അത് ശരിയാണ്, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. പിന്നെ കാഡ്ബറിയുടെ പെർക്ക് എക്സൽ, ഞാനത് കണ്ടിട്ടേയില്ല. ഇതെന്താണ്? പാർലി എന്തോ ഒരു റെഡ് കളർ കവറ്. അയ്യോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പുതിയ ഓരോരോ, പുതിയതല്ല സോറി, പഴയ എനിക്ക് തീരെ അറിയാത്ത ചില മിഠായി കവറൊക്കെ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചു ഞാൻ. ഞാൻ പക്ഷെ ഇതിൽ മുക്കാലും കണ്ടിട്ടില്ല, 2-3 എണ്ണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പാരീസ് ഉണ്ടെന്ന് പറഞ്ഞ എൽ ജി നായറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഇത് ഇതാ എൻ്റെ ഒക്കെ സമയമാണ് ജെംസ് ആയിരുന്നു. ആ നമ്മളപ്പം എന്നാ ഒരേ സമയത്ത് നിന്നാന്ന് തോന്നുന്നു. എനിക്കും ജെംസ് ആയിരുന്നു, ജെംസ് മിഠായിയൊക്കെയാണ് നമുക്ക് ഓർമ്മ. എനിക്ക് ജെംസ്, 5-star, മെലഡി, കച്ചാ മാംഗോ, പിന്നെ ഡയറി മിൽക്ക്, പിന്നെന്താണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വേറെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, കിറ്റ് കാറ്റൊക്കെ നമുക്ക് പിന്നെ സ്ഥിരം കിട്ടുന്നതാണല്ലോ. മഞ്ച്, പിന്നെ എക്ലെയർ, പിന്നെ ഏതാ, ഞാൻ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ കിൻഡർ ജോയിയുടെ മറ്റേ ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നു. ബേസിക്കലി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ അതിൻ്റെ ആ ക്രേസിൻ്റെ ആ സമയത്തായിരുന്നു. പിന്നെ ഏതാ, ഇങ്ങനത്തെ കുറച്ച് മിഠായിയാണ് എനിക്ക് ഓർമ്മയുള്ളത്. വേറെ ഈ പറഞ്ഞ പോപ്പിൻസൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ബൂമറാങ് ഈ പറഞ്ഞ പോലെ ആ സംഭവം, ബൂമറാങ് എന്നാണ് ബൂമേഴ്സ് പേരൊരു മറന്നുപോയി. ഓക്കെ, എന്തായാലും ഡയറി മിൽക്കിൻ്റെ ഷോട്ട്സോ, ഈശ്വര ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ക്യാൻഡി കുറേ ഉണ്ട്, എക്സാക്ട്ലി അതെ, അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരൂല, അതാണ് പ്രശ്നം. അടുത്ത ഒരു ക്യാൻഡിയുടെ ആണെന്ന് തോന്നുന്നു ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നു, അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനിടയിൽ അടുത്തൊരു പാട്ടിലേക്കും കൂടി പോകണം. സൊലാനോയോ, എൻ്റെ പൊന്നു ഷാനെ, ഇതൊക്കെ ഏത് മിഠായിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: ഹോം ഡെലിവറി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Let's play football.
1: Football Mania.
2: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെയായിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022 ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.
3: സങ്കടമാണെന്നറിയാം, സങ്കടമാണെന്നറിയാം. ഇത് കേൾക്കുന്ന എല്ലാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻസിനും ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഓരോ ആൾക്കാരുടെയും ട്രോളുകളും ഓരോ ആൾക്കാരുടെയും വിമർശനങ്ങളും എല്ലാ സംഭവവും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് CR7 എന്ന് പറഞ്ഞാൽ അത് CR7 തന്നെയാണ്. എത്രയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളെക്കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചിട്ടും പറഞ്ഞ് നമ്മൾ തീർത്ത പോലെ തന്നെ സ്പെയിനെതിരെ മാക്സിമം അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ എന്ത് ചെയ്യാനല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആൻഡ് സ്പെയിൻ ഓഫ് കോഴ്സ് നന്നായി കളിച്ചതുകൊണ്ട് തന്നെ അവരടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് CR7 എന്ന് പറയുന്ന അല്ലെങ്കിൽ 7-ാം നമ്പറുകാരൻ്റെ അങ്ങനെ ആ ഒരു ഫൈനൽ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫാൻസിൻ്റെ സങ്കടം, അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്നലെ രാത്രിയിലും അല്ലെങ്കിൽ ഇന്നും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു ഒരു ഒരു വല്ലാത്തൊരു സുഖക്കുറവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ചെറിയൊരു സമ്മാനം കിട്ടുന്ന ഒരു കാര്യം കൂടി പറയാമെന്ന്, അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു ഹാപ്പി ന്യൂസ് പറയാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ചെല്ലുക. ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 കോൺടെസ്റ്റുകൾ കാണാനായിട്ട് പറ്റും. ഈ 2 കോൺടെസ്റ്റിലും നിങ്ങൾക്ക് പങ്കെടുക്കാം.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
3: So basically, City Exchange-ന്റെ തന്നെ ഒരു ചെറിയൊരു പോസ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ എത്തുക, സിറ്റി എക്സ്ചേഞ്ചും റേഡിയോ സുനോയും ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്ന ആ ഒരു മൊബൈൽ ഫോൺ, അതും ഐഫോൺ, അതിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്ററാണ് കിടക്കുന്നത്. ആ ഒരു പോസ്റ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ടാഗ് ചെയ്യുക നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ. ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി റൗണ്ട് ഓഫ് 16 നമ്മൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ആ ഒരു കിരീടം ആരാണ് എടുക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രോഫി കയ്യിലേക്ക് കിട്ടുന്നത് ഇത് ടീമിനായിരിക്കും, ചാമ്പ്യൻസ് ആകാനായിട്ട് പോകുന്നത് ആരായിരിക്കും, ആ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം അത് പ്രെഡിക്റ്റ് ചെയ്യുക. അതവിടെ മെസ്സേജിൽ അല്ലെങ്കിൽ ഐ മീൻ കമൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ റേഡിയോ സിനിമയുടെ പേജിൽ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ കാണാനായിട്ട് പറ്റും. ആൻഡ് ദ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് സ്വന്തം വാൽവലീൻ ആണ്. അപ്പം വാൽവലീൻ്റെ ഒരു സംഭവമാണ്, ഒരു ഒരു വീഡിയോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഈവൻ അവിടെയും കമൻറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഫിഫയുടെ ഒഫീഷ്യലായിട്ടുള്ള ചില മെർച്ചൻഡൈസ് ഐറ്റംസും ഒപ്പം ഒരു മെഗാ പ്രൈസും ആയിരിക്കും. സോ ആരും അതും മിസ് ഔട്ട് ചെയ്യരുത്. സോ ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഓൺ ദ വീഡിയോ ആൻഡ് ദ പോസ്റ്റർ.
0: ും അഴകപ്പാക്ക കൂടി
4: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
1: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

ഹായ് എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ കുറച്ച് ഫിഫ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരികയായിരുന്നില്ലേ. അപ്പൊ അതിനിടയിൽ എന്തായാലും ഇന്നത്തെ മാച്ചിനെ കുറിച്ചിട്ടും കൂടി പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. ടുഡേ ഈസ് അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ്. ഏറ്റവും വലിയൊരു സുഖമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 7 മണിക്കാണ് മാച്ച്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ദിവസങ്ങൾ 10 മണിക്കും 11 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കും എന്തിന്, 5 മണിക്ക് ഓഫീസിൽ പോകാനുണ്ടായിരുന്നിട്ട് പോലും രാവിലെ എഴുന്നേറ്റ് മാച്ച് കാണാനായിട്ടിരുന്ന ഒരുപാട് പേർക്ക് ഇന്ന് സമാധാനത്തിൽ 7 മണിക്ക് ഇരുന്ന് കാണാം. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും കാണും. കാരണം അർജന്റീന ഫാൻസ് മാത്രമല്ല, അർജന്റീന തോൽക്കാൻ വേണ്ടി ബാക്കി എല്ലാ ഫാൻസും ഇന്ന് ഒരുമിച്ച് കൂടുന്ന ദിവസമായിരിക്കും. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും മിക്കാറും. പക്ഷെ ഒരു കാര്യമില്ല, പറട്ട് യുനോ റൈറ്റ്, ഈജിപ്തും അർജന്റീനയും തമ്മിലാണ് മത്സരം. അപ്പൊ പിന്നെ എന്തായാലും നമുക്കറിയാം. ബട്ട് സ്റ്റിൽ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്തായാലും ഇൻസ്റ്റഗ്രാമിലേക്ക് ചെല്ലാം റേഡിയോസിനോട്, എന്നിട്ട് അതും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സുനോ കുക്ക് ബുക്കിലേക്ക് പോകേണ്ട സമയമാണ്. എന്താണ് സുനോ കുക്ക് ബുക്കിൽ ഇന്നെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റ് ആണ്. നമ്മൾ ഓരോ ദിവസത്തെയും മാച്ചിനനുസരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളുടെ ക്വിസീൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവാണല്ലേ. ഈജിപ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ഡിഷും കാര്യങ്ങളൊക്കെ കുറേയും കൂടി റൈസും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറേ കടലയും അല്ലെങ്കിൽ ഫ്രൈഡ് ഓണിയൻസ്, ടൊമാറ്റോ, ഗാർലിക്, ഇതൊക്കെ ഭയങ്കര കൂടുതൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റമാണ് ഈജിപ്റ്റ് ഫുഡ് ഐറ്റം എന്ന് വേണം പറയാം. മീറ്റ് ഉണ്ട് ഓഫ് കോഴ്സ്, ബട്ട് എന്നാൽ പോലും ഒരു വെജിറ്റേറിയൻ മീൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് ചില സമയം തോന്നാറുണ്ട്. പോപ്പുലർ ബേസിക്കലി സ്ട്രീറ്റ് ഫുഡിലൊക്കെ ഈ ബീഫും അതുപോലെ ചിക്കനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചിലപ്പം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരിക്കും. അതിലിപ്പോൾ മൊലോക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രീൻ സൂപ്പ്, അതും ലീവ്സ്, അതായത് കുറേ ഇലക്കറികൾ വെച്ചിട്ടാണ്, ഇല സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ ഇത് ഇങ്ങനെ കുക്ക് ചെയ്ത് ഗാർലിക്കും കൊറിയാൻഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് അത് പിന്നെ ചിക്കൻ്റെ കൂടെയും അല്ലെങ്കിൽ ഈവൻ റാബിറ്റിൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ അവർ ഒപ്പം കഴിക്കാറാണ് പതിവ്. പിന്നെ ഉള്ളത് ഹമാം മഹ്ഷി എന്ന് പറയുന്ന ഒരു പീജൻ സ്റ്റഫായിട്ടുള്ള സീസൺഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിഷാണ്. അത് അവരുടെ ഒരു ക്ലാസിക് ഫെസ്റ്റീവ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നെ ഫത്തഹ് എന്ന് പറയുന്ന ബ്രെഡ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. ആൻഡ് കോഫ്ത, അതൊക്കെ നമ്മൾ കഴിക്കുന്ന തന്നെ, കെബാബ്, ഇതൊക്കെ ഈജിപ്റ്റിലും മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ തന്നെ ഇനിയൊരു ഫിഷ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു സീ ഫുഡ് ഐറ്റംസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സയാദിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിഷ് ഐറ്റം ഉണ്ട്. അതും ഈ പറഞ്ഞ റൈസിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് അവരിങ്ങനെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഷ്രിം ആണെങ്കിലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കുക്ക് ചെയ്ത് വിത്ത് റൈസിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് അവരിങ്ങനെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഷ്രിം ആണെങ്കിലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കുക്ക് ചെയ്ത് വിത്ത് റൈസ് അവർ

പറയേണ്ട ഒരു കാര്യം. പിന്നെ ബസ്ബൗസ ആൻഡ് കൊനാഫ ആൻഡ് ബക്ലാവ, റൈസ് പുഡിംഗ്, ഇതൊക്കെ തന്നെ അവരുടെ സ്പെഷ്യൽ സാധനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പല രീതിയിലാണ് പല സ്ഥലത്ത് ഫേമസ് എന്നുണ്ടെങ്കിൽ ഈജിപ്റ്റ് സ്റ്റൈലിന് അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ചധികം ആ ഒരു ഈജിപ്റ്റ് ക്യുസീനിനെ കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് സുനോ കുക്ക് ബുക്ക്. എന്നാലും അത് പറഞ്ഞുകൊണ്ട് കൂടലിൽ നിന്നും വിപിൻ ജോർജ് പാടിയ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറി. ലക്ഷ്മിയാണ് കൂടിയുള്ളത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
0: Action.
3: Mone Dinesha. Adimohamana. Adimoham.
0: Horror.
4: Thank you, Pogan. Anuada Ilya.
0: Or drama.
5: Inde Kudumbam. Inde Swargaraji.
0: Ishta genre idanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
9: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: delivery.
1: ഇന്ന് നല്ല മധുരമേറിയ ദിവസം തന്നെയായിരുന്നു. കാരണം ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. ചോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ എത്രമാത്രം മെസ്സേജുകളായിരുന്നു എന്നറിയോ? അതിൽ തന്നെ ഡയറി മിൽക്ക് ഷോട്ടിനെ കുറിച്ചിട്ടും പാരിസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ എനിക്കിങ്ങനെ അറിയാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളങ്ങനെ കുറേ ചോക്ലേറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് നിർത്തി പോകാറാവുമ്പോഴേക്കും എനിക്കും കുറച്ച് മധുരത്തെ കുറിച്ചിട്ട് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ അതിനിടയിൽ ചില ആൾക്കാരുടെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഔട്ട് ഓഫ് ടോപ്പിക്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഫിഫയെ കുറിച്ചിട്ട് തന്നെയാണ്. മൊറോക്കോ സ്പെയിൻ ആയിരിക്കും ഫൈനലിൽ വരാനായിട്ട് പോകുന്നത് എന്നാണ് അലി പറയുന്നത്. അതിനിടയിൽ നീതി മോഹന്റെ മെസ്സേജ് ഉണ്ട്. ടുഡേ അർജന്റീനയുടെ ഓഹോ അവസാനത്തെ കളിയായിരിക്കും എന്നുള്ള രീതിയിലും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീതി ചേട്ടാ നമുക്ക് കാണാം കേട്ടോ, നാളെ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം കണ്ടുമുട്ടാം. അതിനിടയിൽ ഷേക്ക് ഇസ്മയിലിൻ്റെ ഒരു മെസ്സേജ്, ഐ വോണ്ട് വിഷ് എ ഹാപ്പി ബർത്ത്ഡേ ടു മിസ്റ്റർ വെങ്കട്, വിഷ് എം ഓൾ ദി സക്സസ് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെങ്കട്ടിന് ഷേക്ക് ഇസ്മയിലിൻ്റെ വക, റേഡിയോ സുനോയുടെ വക ഒരു ഹാപ്പി

അങ്ങനെ മെസ്സേജസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ആ മധുരത്തെ കുറിച്ചിട്ട് പറയാം. അതായത് ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, അയ്യോ ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ലേ, ഷുഗറൊക്കെ വരുവേ എന്നൊക്കെ പറയും. അപ്പൊ ഈ ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ടാവും, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലരുണ്ടാവും. അതെ ചേട്ടാ, ചായ എടുക്കുമ്പോഴേ കുറച്ച് മധുരം കുറച്ച് മതി എന്ന് പറയും. അതായത് മധുരയിട്ട് ഞാൻ കുടിക്കാറില്ല, ഞാനിപ്പം ഷുഗർ കട്ടിലൊക്കെയാണ്. പക്ഷെ ഈ മധുരയില്ലാണ്ട് ചായ കുടിച്ചിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഗുലാബ് ജാമുൻ എടുത്ത് അടിച്ച് കയറ്റുന്നുണ്ടാവും. അപ്പം അതുപോലെ ചായയിൽ മാത്രം മധുരം കുറച്ചിട്ടുള്ള ഷുഗർ കട്ടും അല്ലെങ്കിൽ ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് കാണിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആസ് ആൻ എക്സ്പേർട്ട് സെയ്സ് ഈ ചായയിൽ മധുരം ഇടാണ്ടിരുന്നിട്ട് മാത്രമൊന്നും ഈ ഡയബറ്റീസ് വരാതിരിക്കത്തില്ല. ഷുഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സ്വീറ്റ് ഫുഡ്സ് ഇപ്പം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റിസ്ക് ഓഫ് ഡയബറ്റീസ് ഉണ്ട് അഫ്കോഴ്സ്, പക്ഷേ സ്വീറ്റ് കഴിച്ചത് കൊണ്ട് മാത്രം ഈ ഡയബറ്റീസ് വരണം എന്നുമില്ല. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഷുഗർ. അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നതനുസരിച്ചിട്ടായിരിക്കും ഈ അപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നത്. അതൊരു ഹോർമോണലായിട്ട് പിന്നെ ഈ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ തന്നെ ഭാഗമാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം, മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടാവാം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി, ക്രോണിക് ഡിസീസസ്, ഉറക്കം വരാതിരിക്കുക, അബ്ഡോമിനലിൽ ഫാറ്റ് വരിക, ഇറഗുലർ ആയിട്ടുള്ള ഹീറ്റിംഗ് ഹാബിറ്റ്സ് കാരണം വരിക, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ കുറേ മധുരം കഴിച്ചു അത് കാരണം ഡയബറ്റീസ്, അങ്ങനെയല്ല ഡയബറ്റീസ്. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്യുക, ഈവൻ ദോ യു നോട്ട് എ സ്വീറ്റ് പേഴ്സൺ, സ്വീറ്റ്സ് കഴിക്കാൻ അധികം ഇഷ്ടമല്ല, ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തന്നെ യു ഷുഡ് ഓൾവേസ് കീപ്പ് എ ട്രാക്ക് ഓഫ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശവും കൂടി തന്നുകൊണ്ട് എനിക്ക് തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരും വൈകുന്നേരം 4 മണിയാകുമ്പോൾ മാച്ചിനി മാഷപ്പിൽ സിനിമ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ എവ്രി വൺ.

0: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ്

0: പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഞാൻ മാലാ പാർവതി.
1: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: മാറ്റിനി ക്ലാസിക്സ്.

0: അപ്പ ഒരു കഥ സൊല്ലവാ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: Let's play football.
6: Football Mania.
7: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെയായിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022 ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയമാണ്. നമ്മുടെ മാറ്റിനി ക്ലാസിക്സിലെ പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഇനിയിപ്പോ സിനിമയുടെ ലോകത്തേക്ക് എത്തുകയാണ്. മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഒരു സിനിമയുടെ ബാക്ക് സ്റ്റോറിയാണ് കേട്ടോ. കിരീടം എന്ന് പറയുന്ന ചിത്രം 1989 റിലീസായ സിനിമയായിരുന്നു. സിബി മലയിൽ സാറിന്റെ 10-ാമത്തെ ചിത്രമായിരുന്നു അത്. സിബി ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ആദ്യം വന്ന സിനിമ 1987 തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് അക്കാലത്ത് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ലഭിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആ സിനിമയ്ക്കും ഒരുപാട് റെസ്പോൺസ് ആ സമയത്ത് വന്നു. അവരൊരു ഹോട്ടലിലായിരുന്നു ആ സമയത്ത് ആ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇവരെ വിളിക്കുകയും ആ സിനിമ എങ്ങനെ കണക്ട് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇവരെ കാണാനായിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് തനിയാവർത്തനം എന്ന സിനിമ അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ സിബി മലയിലിനോടും ലോഹിതദാസിനോടും ഒക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തില് അദ്ദേഹം പറയുന്നു, ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയാണ്, എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്. അതായത് വീണു പോയൊരു ഗുണ്ടയുടെ കഥയാണത്. അങ്ങനൊരു കഥ നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ സിബി മലയിലിനോടും ലോഹിതദാസിനോടും അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ സിബി മലയിലാണെങ്കിലും ലോഹിതദാസ് ആണെങ്കിലും അവരത്ര കാര്യമായിട്ട് അത്ര ഗൗരവമായിട്ട് അതിനെ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവരതിനെ അങ്ങനെ വിട്ടുപോവുകയാണ്. പിന്നെ ഒരു ദിവസം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കഥ ഞാൻ വേറൊരാളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് സിനിമയാക്കാനുള്ളൊരു പ്ലാനുണ്ട്, നിങ്ങൾ ഈ കഥ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതറിഞ്ഞ ഉടൻ തന്നെ സിബി മലയിൽ ലോഹിതദാസിനെ വിളിച്ച് ചോദിക്കുന്നു, ഈ ഒരു കഥ അന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ കഥ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലോഹിതദാസ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കഥ വീണുപോയ ഗുണ്ടയുടെ കഥയല്ല, നമ്മുടെ കഥ സമൂഹം എങ്ങനെ ഒരു വ്യക്തിനെ ആ തരത്തിലേക്ക് മാറ്റും എന്നുള്ള സ്റ്റോറിയിലേക്കായിരിക്കും നമ്മൾ പോവുക എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ സിനിമ റിലീസാവുന്നുണ്ട് കേട്ടോ. ആ സിനിമയുടെ പേര് ഊഴം എന്നാണ്. ഹരികുമാർ സംവിധാനം ചെയ്ത് ദേവനൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. അങ്ങനെ സമൂഹം എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആ തരത്തിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് മലയാള സിനിമയിലൂടെ നമ്മൾ കണ്ടത് കിരീടത്തിലൂടെയായിരുന്നു. ഈ കിരീടം എന്ന സിനിമയ്ക്ക് പേര് വന്നതിന് പിന്നിലും അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തിയതിന് പിന്നിലുമൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് വരാം അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: ഇനത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
4: Brought to you by
5: Safari. World-class shopping experience. Doha, Qatar.
4: And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: കിരീടം എന്ന മലയാളികൾ എക്കാലവും ഇഷ്ടപ്പെടുന്ന സിനിമയുടെ ചില ബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് വരികയായിരുന്നു. അക്കൂട്ടത്തിൽ എന്റെ കൂടെ നമ്മുടെ സിജിൽ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. സിജിലെ, കൃത്യമായിട്ട് ഞാൻ ഈ കിരീടം സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറി വന്നു?
1: അത് എങ്ങനെയാണെന്നറിയില്ല.
0: അയ്യോ, എനിക്ക് വയ്യ. അപ്പൊ കിരീടം എന്ന് പറയുന്ന ആ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ സീനുകളെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്? മൈക്ക് കുറച്ച് അടുപ്പിച്ചു വെച്ചോളൂ.
1: സീനുകളുടെ ഒരു കാര്യം പറഞ്ഞാല് പുള്ളി ആ കിരീടം പാലമല്ലേ, അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു ഷോട്ടുണ്ട്, സിംഗിൾ ഷോട്ട്. അപ്പൊ അതിലൊരു അവര് സഹായ വസ്തുയോ എല്ലാം കൂടിയിട്ടുള്ളൊരു ഒറ്റ ഷോട്ടാ അത്. എന്തൊരു ഭയങ്കര രസം എനിക്ക് ആ രണ്ടും ഇരുന്നുണ്ട്. അതിന്റെ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്, അതിനകത്ത് പുള്ളിന്റെ ആ ഒരു മുടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്.
0: എന്റെ അമ്മ ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ.
1: അത് ഞാൻ പണ്ടേ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കും. ഈ ഒരു സൈഡിൽ നിന്ന് താണു വരാൻ വേണ്ടിട്ട്
0: ആണോ
1: എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ പാറി കളിക്കുന്ന ഒരു അതിന്റെ അകത്ത് ആ പടത്തിലുണ്ടായിരുന്നു പുള്ളീനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷോട്ടില്.
0: ഷോട്ടില്
1: എനിക്ക് ഇന്നലെ കണ്ണീർ പൂവിന്റെ ആ പാട്ട് ഒന്നും കൂടി യൂട്യൂബില്
0: അപ്ലോഡ്
1: ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി
0: നോക്കിയിരുന്നു. ഒരു ലാലേട്ടൻ ഫാന്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ.
1: അതിന്റെ അകത്തെ ഞാൻ ഇന്നലെ നോക്കിയപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് പുള്ളിയെ നടന്നു പോകുന്നൊരു ഷോട്ടല്ലേ, അതിന്റെ സത്യത്തിൽ അത് സാധാരണമായിട്ട് നടന്നു
0: പോകുന്ന,
1: പക്ഷെ അതിന്റെ അകത്ത് എല്ലാ
0: കഥാപാത്രം
1: എല്ലാ വികാരവും എന്നുകൊണ്ട് നിസ്സഹായാവസ്ഥ എല്ലാം ആ ഒരു നടത്തത്തിൽ കാണുന്നുണ്ട്. സംഭവം മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് സാധാരണ ഒരു നടത്തം
0: മാത്രമായിരിക്കും.
1: സ്ലോമോഷൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, സാധാരണമായിട്ടുള്ള നടത്ത. പക്ഷെങ്കിൽ ആ ഒരു സംഭവത്തിൽ പുള്ളി അത് എല്ലാം ഭാരം ഉൾക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാധനം
0: ഫീല് നമുക്ക് തോന്നുന്നു. ഈ സേതുമാധവൻ എന്നുള്ള കഥാപാത്രത്തിന്റെ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയാ സേതുമാധവൻ വേറെ ആരോ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ എവിടെയോ ഉണ്ട് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് അയാൾ ഉണ്ടെന്നൊരു ഫീൽ. അയാൾക്ക് എന്തോ വിഷമങ്ങളോ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുക അല്ലേ.
1: പക്ഷേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള എനിക്കത് കിരീടം പിന്നെയും കാണാന്ന് വിചാരിക്കും.
0: ചെങ്കോല്
1: വളരെ വർഷം കഴിഞ്ഞിട്ടാണ് ചെങ്കോല്.
0: ഞാൻ ചെങ്കോല് ആക്ച്വലി മുഴുവൻ കണ്ടിട്ടില്ല.
1: ഞാൻ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. കിരീടം പിന്നെ ഇടക്ക് കാണുന്നുണ്ട്.
0: എനിക്കത് കിരീടം ഈ പറഞ്ഞ പോലെ നമുക്ക് മുഴുവൻ കണ്ട് അത് തീർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സിനിമകളാണ് അതൊക്കെ.
1: എന്നാലും ലാലേട്ടൻ ഒരു ക്യൂട്ട്നെസ്സും സ്റ്റാർട്ടിംഗ്
0: തുടക്കം നല്ല രസമാണ്. തുടക്കം നമുക്കൊരു സമാധാനമുണ്ടല്ലോ, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ,
1: തലകുത്തി നിൽക്കുന്ന
0: അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഇത്തിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റോറി അങ്ങോട്ട് മാറുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തിലകൻ ചേട്ടനെ പറയാൻ നമുക്ക് ഇത് മുന്നോട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചെയ്തൊരു അല്ലെ എത്ര മനോഹരമായിട്ട്
1: രണ്ടാളുള്ള കോംബോ.
0: അതെ,
1: സംഭവം ഇതും നരസിംഹം എല്ലാം പുള്ളിയുണ്ട്, പക്ഷെങ്കിൽ രണ്ടാളുണ്ട്
0: ശരിക്കും
1: അച്ഛനും മകനും.
0: കറക്റ്റ് അച്ഛനും മകനും
1: തന്നെയായിട്ടുള്ള
0: ഒരു ഫീൽ ആണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് സിബിമലയിൽ അവർ ഇന്റർവ്യൂവിൽ ഇത് തന്നെ പറയുന്നുണ്ട്. കാരണം തിലകൻ ചേട്ടന് വേണ്ടിട്ട് അവർ ലൊക്കേഷൻ മാറ്റുകയാണ്,
1: മാറ്റി
0: ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു തിലകൻ ചേട്ടൻ ഇല്ലെങ്കിൽ ആ സിനിമ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതൊരു നടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അംഗീകാരമായിട്ടാണ് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. എന്തായാലും മലയാള സിനിമ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു ചിത്രം. അതോടൊപ്പം തന്നെ ആ സിനിമയിലെ പാട്ടുകളും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്
1: ഉറപ്പായിട്ടും. പക്ഷെ ലാലേട്ടന്റെ ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാല് കൊറേ നല്ല പാട്ടുകൾക്ക്
0: അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത്.
1: പക്ഷെ ഈ പാട്ടുകൾക്ക് ലിപ്പ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഒരു ലിപ്പ് സാധനം ഇല്ല ഈ പാട്ടിൽ.
0: ഈ പാട്ടിൽ ലിപ്പ് ഇല്ല, ശരിയാണ്.
1: പുള്ളി ഫുള്ള് നടത്തം ഇരിക്കല് അങ്ങനത്തെ ഒരു സംഭവങ്ങളേ ഉള്ളൂ. ബാക്കി കുറച്ച് പടത്തിലുള്ള ഷോർട്സും സാധനങ്ങളൊക്കെ ഉള്ളത്.
0: അതെ, അന്ന് അവർ വിചാരിച്ചില്ല ഇതൊരു ഈ ഒരു രീതിയിലുള്ള
1: ഹിസ്റ്ററി പറയുന്ന സമയത്ത്, ഈ പാട്ടിന്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഈ ഒരു പാട്ട് എന്തായാലും ഉണ്ടാവും വിചാരിക്കാണ്ട് ഒരു മിഞ്ഞാൻ ഇങ്ങനെ സ്പോട്ടിഫൈയിൽ വെക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകതരം പാട്ടാണ്.
0: അപ്പൊ പ്രത്യേകതരം പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഘാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഘാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഘാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് കിരീടം സിനിമയുടെ ബാക്ക് സ്റ്റോറീസും അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഇഷ്ടവും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന സമയമാണ്. സിബി മലയിൽ അദ്ദേഹം ഒരിക്കൽ ഈ സിനിമയുടെ കഥ ലാലേട്ടനോട് പറയുന്നത് എങ്ങനെയാണെന്നൊരു ഇന്റർവ്യൂവിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിലൊരു ചെറിയ പോർഷൻ നമുക്കൊന്ന് കേൾക്കാം.
1: ചാരി ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കഥ കേട്ട് തുടങ്ങി. പക്ഷെ കഥ പറഞ്ഞു വരുന്നതോടുകൂടി അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം ആ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ നിവർന്നിരുന്ന് കഥ പറഞ്ഞ് തീപ്പ് വരുന്നതോടും അദ്ദേഹം വളരെ വളരെ താല്പര്യത്തോടെ അത് കേട്ടു തുടങ്ങി നമുക്ക് മനസ്സിലായി. അങ്ങനെ കഥ അവസാനിക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു സീറ്റിന്റെ എഡ്ജിലേക്ക് വന്ന് ഇരുന്ന് ആണ് ആ കഥ പൂർണ്ണമായിട്ടും കേട്ട് അവസാനിപ്പിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. അദ്ദേഹം അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ കഴിഞ്ഞാൽ അദ്ദേഹം നാടുവാഴികൾ എന്ന് പറയുന്ന ജോഷി സാറിന്റെ ഒരു സിനിമയും കൂടെ ചെയ്യാനുണ്ട്. ആ സിനിമ കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രോജക്റ്റ് ഓണായി. ഏകദേശം ഒരു വർഷത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ സമയത്തേക്ക് ഈ കഥയുടെ ആകർഷണീയത കൊണ്ടായിരിക്കും അദ്ദേഹം ആ പ്രോജക്റ്റ് പെട്ടെന്ന് ചെയ്യാൻ തീരുമാനമെടുത്തത്.
0: ഒപ്പം ഈ സിനിമയ്ക്ക് കിരീടം എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തത് ആരായിരിക്കും, അതിന് പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. അതുകൂടി നമ്മൾ കേൾക്കുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് നാടുവാഴികളിലെ പാട്ട്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Adi, ente birthday celebration enda chelavu ende?
2: Samsamindu mandi mandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: Chennai Beats.
6: Tamil Head of the R.
7: In the art of Podumakulanda.

0: കിരീടം എന്ന സിനിമയുടെ ചില ബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന സമയമാണ് മാറ്റ്നി മാഷപ്പിൽ. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. കിരീടം എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് ആരുടെ മനസ്സിലായിരിക്കും ഉദിച്ചിട്ടുണ്ടായിരിക്കുക? അതിനെക്കുറിച്ചും സിബി മലയിൽ പറയുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ.
1: സിനിമ പെട്ടെന്ന് പ്രോജക്ട് ഓണായതോടുകൂടി അതിന്റെ മറ്റ് തിരക്കുകളുമായിട്ട് നമ്മൾ അതിന്റെ ജോലികളുമായിട്ട് ലൊക്കേഷൻ കാണല് മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി. ഇതിന് കുറേ നാളുകൾക്ക് മുൻപ് ഈ കഥ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമയാകും എന്നുള്ള ധാരണ ഉണ്ടായ കാലം തൊട്ട് ഇങ്ങനെ ഈ മനസ്സിന് പലപ്പോഴും ഞാൻ ലോഹിയുമായിട്ട് കണ്ടുമുട്ടുമ്പോഴൊക്കെ ഇതിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ലോഹി മറ്റു സംവിധായകർക്ക് വേണ്ടി സിനിമകൾ ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനൊരു മദ്രാസിലുള്ള അത് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹം അന്ന് ഐ വി ശശി സാറിന് വേണ്ടിയിട്ട് ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കളക്ടറുടെ കഥയാണ്. അപ്പം ഈ ഔദ്യോഗിക ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിനൊരു ഒരു മുൾക്കിരീടം പോലെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് കിരീടം എന്ന് പേരിട്ടാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ശശി സാറിന് അത് താല്പര്യമില്ല, അതുകൊണ്ട് ആ പേരിട്ടില്ല. ആ സിനിമയ്ക്ക് പിന്നെ മുക്തി എന്നാണ് അവർ പേരിട്ടത്. അത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, ലോഹി, ഈ പേരാണ് നമ്മളുടെ ആ ഗുണ്ടാ കഥയ്ക്ക് നമ്മൾ ഇടാൻ പോണത്. അത് കൃത്യമാണ്, നമുക്ക് ഈ അതിനെയും വേറെ ആരോട് സംസാരിക്കണ്ട. ഇത് നമുക്ക് നമ്മളുടെ ആ മോഹൻലാലിനെ വെച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് ഈ പേര് തീരുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അന്ന് ആ പേരങ്ങ് തീരുമാനിച്ചു. മറ്റാരോടും പറഞ്ഞില്ല. പക്ഷെ പിന്നെ ഞങ്ങളെപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ കിരീടത്തിന്റെ കഥ എന്ന് പറഞ്ഞു തുടങ്ങി.
0: വളരെ കൗതുകത്തോടുകൂടി നമ്മളിങ്ങനെ കേട്ടിരുന്നു അല്ലേ ആ ഒരു കാര്യം. ശരിക്കും പറഞ്ഞ സിനിമയ്ക്കൊരു പേര് വന്ന വഴിയൊന്ന് ആലോചിച്ച് നോക്കിയേ. കിരീടം എന്ന് പറയുന്ന എക്കാലവും മലയാളി ഓർത്തിരിക്കുന്ന ഒരു പേര് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിൽ നിന്നും ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി അടുത്ത മണിക്കൂറിൽ ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ. നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് അതേ പതിവ് പോലെ തന്നെ പുതിയ വിശേഷങ്ങൾ, ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസവും പതിവ് പോലെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 7:58. വളരെ അധികം പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറില്ലേ? അങ്ങനത്തെ ഒരു സന്തോഷം പലപ്പോഴായിട്ട് ഒരു സിനിമ കാണുമ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, ട്വിസ്റ്റോട് ട്വിസ്റ്റുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ബോഡിയിൽ എങ്ങനെയോ ഡെവലപ്പ് ആവുകയാണ് സിനിമകൾ കാണുമ്പോൾ. അങ്ങനെ നല്ല നല്ല സിനിമകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ചിത്രങ്ങൾ കാണാതിരിക്കുന്നത്? പുതിയ ചിത്രങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ്, ദാ ഇന്നൊരു സെലിബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ബർത്ത്ഡേ. ഇങ്ങനെ ഏറ്റവും അധികം തന്നെ നമ്മൾ ഉള്ളിൽ സെലിബ്രേഷൻസ് ഇങ്ങനെ നടക്കുമ്പോൾ അത് ഉള്ളിൽ വെക്കേണ്ട കാര്യമല്ലല്ലോ. ആ ഒരു സെലിബ്രേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ അത്രയും റീകോൾ ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ സെലിബ്രേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു വ്യക്തി, MS ധോണിയുടെ ബർത്ത്ഡേ ഇതാ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഒരു വലിയ ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഓഫ് കോഴ്സ് ഫ്രണ്ടൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എം എസ് ധോണിയായി പോയില്ലേ, എന്താണല്ലേ. നമുക്ക് ഇതേപോലുള്ള ലെജൻഡ്സ് അവരുടെ ബർത്ത്ഡേയ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ കമമറേറ്റ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എം എസ് ധോണിക്ക് ഒരു മൂവി തന്നെ ഉണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ചരിത്രവും ഒരുപാട് കാര്യങ്ങളൊക്കെ, എത്രമാത്രം എഫേർട്സിലൂടെയാണ് അദ്ദേഹം ആ ഒരു ഫീൽഡിലേക്ക് അതിൽ എക്സൽ ചെയ്ത് ഇപ്പോഴും നിൽക്കുന്നത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ യു ഹാവ് thought this or not, ആ ഒരു thought process ദാ ഇന്ന് എന്നെ കൊണ്ട് എത്തിച്ചേക്കുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു ചോദ്യമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി മാറ്റിനി മാഷബിൾ. സിനിമ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. സോ ഡോണ്ട് ഫൊഗറ്റ് ടു സെലിബ്രേറ്റ് യുവർ ഫേവററ്റ് വൺസ് ബർത്ത്ഡേ ആണെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ദാ സെൻഡ് ചെയ്തോളൂ 5000917ലേക്ക്. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. ഒരു വണ്ടർഫുൾ ട്രാക്കോടുകൂടി ലെറ്റ്സ് ബിഗിൻ മൂവി വിശേഷങ്ങൾ സന്ദീപാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: Joy Alukas brings you the joy of summer.
4: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: This is
6: Matinee Masha,
2: only on
0: Radio Suno 91.7 FM.
6: Matinee Masha,
2: brought to you by
7: Safari. World-class shopping experience. Doha, Qatar.
2: And
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: This is Matine Masha, only on
0: Radio Sino 91.7 FM.
2: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ മാറ്റനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM-ൽ. നമ്മളൊക്കെ തന്നെ ഒരുപാട് ആരാധിക്കുന്ന, അതിലേറെ തന്നെ ഇന്ത്യക്ക് ഒരുപാട് അഭിമാനമായിട്ട് മാറിയ MS ധോണി, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇന്നത്തെ ദിവസം ദാതി ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത് ആ ഒരു ബയോ സ്പോർട്സ് ഡ്രാമ MS ധോണി എന്ന് പേരിട്ടിരിക്കുന്ന ദ അൺടോൾഡ് സ്റ്റോറി ഒഫീഷ്യലി നമ്മുടെ അരികിലേക്ക് വന്നത് September 30, 2016. ആൻഡ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ സുശാന്ത് സിംഗ് രാജ്പൂത് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്പോർട്സ് പെർസ്പെക്റ്റീവ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നാട്ടില് കേരളത്തില് തന്നെ ഒരുപാട് അത്ലറ്റ്സ് അവര് നേരിട്ടിരുന്ന ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ തന്നെ പലപ്പോഴും അതൊരു പിക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു സിനിമ, ഒരു ബയോപിക് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഇസ് മെയ്ഡ് PT ഉഷ മാമിന്റെ ആണെങ്കിലും, മാൻസി സോജന്റെ ആണെങ്കിലും, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്, IM വിജയൻ, ഏതൊരു അത്ലറ്റ് എടുത്ത് നോക്കിയാലും കഥ പറയാൻ ഒരുപാട് കാണും അവർക്ക് സ്ട്രഗിൾസിന്റെ, അവരുടെ ഹാർഡ് വർക്കിന്റെ, വിജയത്തിന്റെ. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു ലിസ്റ്റാണ്. വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് അത്ലറ്റ്സ് ഔട്ട് ദേർ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അത്ലറ്റിന്റെ ബയോപിക് ഉണ്ടായി കാണണം, ഒരു സിനിമയായി കാണണം എന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും കാസ്റ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ ആരാണ് ആ ഫേവറേറ്റ് അത്ലറ്റ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 പോന്നോട്ടെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് അത്ലറ്റ് എന്ന് അറിയാനും അതേപോലെ ആരെയായിരിക്കും നിങ്ങൾ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അറിയാനായിട്ടും വെയിറ്റിംഗ് ആണ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alucas 917 evenings
4: presented by Joy Alucas, world's favorite jeweler.
5: Powered by
1: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
4: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: റേഡിയോ നാടക മത്സരം സീസൺ 4.
7: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
10: 500 മൈക്കുകളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
11: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 FM. ഇത് മാറ്റിനി മാച്ചപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്തത് MS ധോണിയുടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, അത് ബീസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വന്ന MS ധോണി എന്ന ചിത്രം. സിനിമ ഇത്രമാത്രം സക്സസ്ഫുൾ ആവാനുള്ള വൺ ഓഫ് ദ റീസൺ ഇസ് ദാറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് കേരളത്തിൽ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്, കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്. അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അത്ലറ്റിന് ആരെയായിരിക്കും നിങ്ങൾ കാസ്റ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അത്ലറ്റും ആ ഒരു കാസ്റ്റിംഗും അറിയാനായിട്ട് ഇങ്ങനെ കുറെ അധികം പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആദ്യം ഒരു സജഷൻ വന്നത് റഫീഖിന്റെയാണ്. ജോജു ജോർജ് അഥവാ വിനായകനെ ആയിരിക്കും IM വിജയന് വേണ്ടിയിട്ടുള്ള ഒരു ബൈ ഫെറ്റോൾ ദാറ്റ് ബയോപിക് ഇസ് മെയ്ഡ്. ജോജു ജോർജ് ഓർ വിനായകൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. നല്ലൊരു സജഷൻ ആണ്. ഓഫ് കോഴ്സ് ആ ഒരു കരിസ്മ ഓറയൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കിട്ടുന്നത് ഈ രണ്ട് ആക്ടേഴ്സിന്റെ അടുത്ത് നിന്നാവണം. ഓക്കെ, ഇനി മറ്റൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു PT ഉഷ മാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സജഷൻ. സോ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫാത്തിമയാണ് കേട്ടോ മെസ്സേജ് അയച്ചേക്കുന്നത്. രജിഷ വിജയനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ അരുൺ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പാർവതി തിരുവത്ത് ഫോർ PT ഉഷ മാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. വെൽ, ദിസ് ഇസ് ഓൾ പേഴ്സണൽ ഒപ്പീനിയൻസ് കേട്ടോ, പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ജു ബോബി ജോർജിന് വന്നേക്കുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് അമല പോളിനെ കാസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ സാബു ചേട്ടൻ പറയുന്നത്. സാബു ചേട്ടൻ മാത്രമല്ല, നമുക്ക് അഞ്ജു ബോബി ജോർജിന് മറ്റൊരു കാസ്റ്റിംഗ് ഒന്ന് രണ്ട് പേര് മമത മോഹൻദാസിന്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഞ്ജു ബോബി ജോർജും മമത മോഹൻദാസുമായിട്ട് നല്ലൊരു ഫേസ് സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിനോദിന്റെ മെസ്സേജ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ജുനൈദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് ആൻസി സോജിന് വേണ്ടിയിട്ട് അനശ്വര രാജൻ അല്ലെങ്കിൽ കല്യാണി പ്രിയദർശൻ എന്നുള്ള ഒരു സജഷൻ ആണ് വന്നേക്കുന്നത്. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നതാ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ നമുക്ക് അധികം പറയാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള ഗെയിമിലൂടെ കുറച്ചധികം പേരെ അവരെ കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ, സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഏത് ആക്ടേഴ്സിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്ന, ആ ഒരു ചൂസിംഗ് ഒക്കെ തന്നെ വളരെ പ്രോപ്പറായിട്ട് നമ്മുടെ ലിസണേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെൽ, ഓൺ ദാറ്റ് നോട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയേണ്ട സമയമായി വരുന്നു. ഐ മീറ്റ് യു ഓൺ 917 ഈവനിങ്സ്. അൺടിൽ ദെൻ, ടാറ്റ ബൈ ബൈ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഗെയിം അല്ല, മറിച്ച് നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അത് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയേണ്ടത്. മെസ്സേജ് ആയിട്ട് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. എന്തായാലും എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അലൈ ബൈദേ സിനിമ ഇത് കണ്ടൊരു വ്യക്തി പറയാണ്, അതായത് പണ്ട് 2000 ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കണ്ടു, അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഇടയ്ക്ക് ഒരു 2025-26 ആയപ്പോഴേക്കും വീണ്ടും ഒന്നും കൂടി റീവാച്ച് ചെയ്തു. അന്ന് കണ്ടപ്പോൾ മാധവനും ശാലിനിയും അവരുടെ ആ ഒരു ലവ് സ്റ്റോറിയും അത് കഴിഞ്ഞിട്ട് അവര് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ത്രില്ല് നമുക്ക് കിട്ടുന്നതും അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് വരുന്ന വിഷമവും ഇതൊക്കെ ആയിരുന്നെങ്കിൽ, ഇന്നത് വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുഷ്ബുവും അരവിന്ദ് സ്വാമിയും തമ്മിലുള്ള ഒരു മെച്ചുവർഡായിട്ടുള്ളൊരു ലവ് സ്റ്റോറി, അതിനോടൊപ്പം വിവേക് എന്ന് പറയുന്ന ഒരു ആക്ടർ ആ സിനിമയിൽ തന്നെ ഒരുപാട് സീനുകളിൽ വരുന്നത് എന്തിനാണ്, എന്താണത് ആ സീനിലൊക്കെ, ഹൗ ഇറ്റ് ഇസ് മീനിങ് ഫുൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം റീവാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായതെന്നാണ് ആ ഒരു കുട്ടി ആ ഒരു റീലിൽ പറയുന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ശരിയാണ്, നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചില മൂവി റീവാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറിയിട്ടുണ്ടാവും, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ സിനിമയിൽ കാണുന്ന കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് ഇതുവരെയെങ്കിലും ഏതെങ്കിലും ഒരു സിനിമയിൽ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയാണ്? നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ എന്തോ അതിൽ നിങ്ങൾ അന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യം പിന്നെ ശ്രദ്ധിച്ചത് എന്താണ്? എന്തായാലും ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. 5000-9170 മെസ്സേജ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയാം 444-9170. അപ്പൊ ഡയൽ ചെയ്യാൻ മറക്കണ്ട, അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇത് മാറ്റിനി മാഷപ്പിലെ ടൈം, കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: രംഗച്ചടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തർസി
3: ഓടി മക,
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. മാച്ച് ദി മാഷബിൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പണ്ട് കണ്ട ഏതെങ്കിലും ഒരു സിനിമ വീണ്ടും റീവാച്ച് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന്. അങ്ങനെ ഉള്ള ചേഞ്ചിനെ കുറിച്ചിട്ട് എൻ്റെ കൂടെ ഇതാ പറയാനായിട്ട് അൽതാഫ് ബ്രോ ജോയിൻ ചെയ്യാണ്. ഹായ് അൽതാഫ്.
1: ഹലോ അഷ്ടമി,
0: സുഖം? സുഖം സുഖം. ഒരുപാട് സിനിമകൾ കാണുന്ന, ഇഷ്ടപ്പെടുന്ന, അതിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് അൽതാഫ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കേട്ടപ്പോ ഏതെങ്കിലും ഒരു സിനിമ മനസ്സിലേക്ക് വന്നോ?
1: സിനിമ മനസ്സിലേക്ക് വന്നു ആക്ച്വലി, അത് നമ്മുടെ അനിയത്തിപ്രാവാണ്. ആക്ച്വലി അനിയത്തിപ്രാവ് അത്രയും പഴയ പടമാണ്. പണം റിലീസാവുന്ന സമയത്തൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നു. അപ്പൊ അതായത് സ്കൂൾ ടൈമിലൊക്കെയാണ് പണം വാച്ച് ചെയ്യുന്നതും. അതിലെ കുഞ്ചാക്കോബൻ, ശാലിനി, അവരുടെ ഒരു പ്രണയം, ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയാ കളർഫുൾ ആയിട്ടും വളരെ റിലേറ്റബിൾ ആയിട്ടും, അല്ലെങ്കിൽ അതായിരുന്നു നമ്മുടെ ഒരു ഇഷ്ട ഫാക്ടർ, ആ ഒരു സിനിമയുടെ ഒരു ഇഷ്ട ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ജനാർദ്ദനനും കൃത്യനിക്കും അതിൽ നമുക്ക് വില്ലന്മാരാണ്. പിന്നെ ഒരു പരിധി വരെ തിലകുന്നതിൽ നമുക്ക് വില്ലനാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു. പക്ഷേ എന്താ പറയാ കുഞ്ചാക്കോബോവിന്റെ കാര്യം പറയുമ്പോൾ, കുഞ്ചാക്കോബന്റെ ഞാൻ 2016 വേട്ട സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ കുഞ്ചാക്കോബോവിന്റെ മാനറിസം, കുറെ സീനുകളിലുള്ള മാനറിസം ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആക്ടറായിട്ട് എന്തോ ഒരു ഇവോൾവ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ പുള്ളിയുടെ പഴയ സിനിമകളെ കുറിച്ച് ആലോചിക്കായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ 2026 2014 കാര്യം പറഞ്ഞു 10 വർഷത്തിന് ഇപ്പറം 2026 ഒരു ദുരൂഹ സാഹചര്യം ഇറങ്ങിയപ്പോ അതിൽ ഒരുപാട് പേര് കമന്റിട്ടിട്ടുണ്ടായിരുന്ന കാര്യമാണ് കുഞ്ചാക്കോന്റെ ആക്ടിങ്. ആ സിനിമയിലെ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും അതില് എല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യമാണ് കുഞ്ചാക്കോന്റെ ആക്ടിങ് എന്താണെന്നുള്ളത്. അപ്പൊ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യമാണ് കുഞ്ചാക്കോന്റെ ഫസ്റ്റ് ഫിലിം ചുമ്മാ കിട്ടാവുന്നൂടെ അടുത്തൊന്ന് റീവാച്ച് ചെയ്യാം. അപ്പൊ അത് എത്രത്തോളം കുഞ്ചാക്കോന്റെ ഒരു ആക്ടിങ് കരിയറിൽ എത്രത്തോളം പുള്ളിയുടെ മാനേഴ്സ് ആണെങ്കിലും എക്സ്പ്രഷൻ എല്ലാം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പേരിൽ ഞാൻ അനിയത്തിപ്രാവിടുന്ന് റീവാച്ച് ചെയ്തതാണ്. റീവാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് നമുക്ക് വർക്കായത് കുഞ്ചാക്കോവിന്റെ ഷാനിയുടെ ലവ് ക്രാക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് ഈ സിനിമ രണ്ടാമതിരുന്ന് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തിലകനും കുഞ്ചാക്കോവിനായിട്ടുള്ള ഒരു അച്ഛൻ മകൻ ബന്ധം. അതായത് പിന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരണമെന്ന് കുഞ്ചാക്കോവിന്റെ അടുത്ത് തിലകൻ പറഞ്ഞിപ്പോ തിരിച്ച് നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വന്നേക്കണം ഇടാന്ന് കരഞ്ഞൊരു പറച്ചിൽ പറയാം. അതായത് മോനോട് അത്രയും ഇഷ്ടമുള്ള ഒരു അച്ഛന്റെ അന്നതൊക്കെ ഒരു എന്താ പറയാ അതൊക്കെ ഒരു സീനല്ല നമുക്ക്. അത് ജസ്റ്റ് ഒരു വില്ലന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഷെയ്ഡ് കുറഞ്ഞൊരു സാധനം അത്രേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് അതുപോലെ തന്നെ ഇപ്പോ കൊച്ചു ഗീഫ് ആണെങ്കിലും ജനാർദ്ദൻ ആണെങ്കിലും വേറൊരു ക്യാരക്ടർ കൂടെ ഉണ്ട് ചാലിനിയുടെ പേരിനായിട്ട്. അതായത് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റേൺഷിപ്പ്, അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. എനിക്ക് മറ്റേത് ഒട്ടും തന്നെ എനിക്ക് എന്താ പറയാ അങ്ങോട്ടേക്ക് എന്നെ കണക്ഷൻ പോയതല്ല, എന്റെ കണക്ഷൻ പോയത് ഫുൾ ഈ രണ്ട് കാര്യത്തിലാണ്. അച്ഛൻ മകൻ ബന്ധവും ഈ പറഞ്ഞാലും ഷാലിനിയും ബ്രദേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവ് എത്രത്തോളം ചേഞ്ച് ആയി, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തോരം ചേഞ്ച് ബൈ ടൈം നമുക്ക് ഉണ്ടാവുന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതാണ് നമുക്ക് പണ്ട് വർക്ക്ഔട്ട് ആയതല്ല ഇപ്പൊ വർക്ക്ഔട്ട് ആവുന്നത്. പണ്ടത്തെ നമ്മുടെ യൂത്ത് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റിവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഉറപ്പായിട്ടും. എന്തായാലും ഒരു അടിപൊളി സമയം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ തിലകന്റെ ആ ഡയലോഗ്. ശരിയാ, ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോഴാണ് ആ ഒരു ഡയലോഗിന് എന്തുമാത്രം മീനിങ് ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നമുക്കിപ്പോഴാണ് അത് കിട്ടുക.
1: ഉറപ്പായിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഈ കുഞ്ചാക്കോബോവന്റെ കാര്യം, ഇപ്പൊ അതായത് കുഞ്ചാക്കോബൻ നമ്മുടെ ദിലീഷ് പോത്തനോട് ഈ ഒരു ദുരന്ത സാഹചര്യത്തില് ദിലീഷ് പോത്തന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചാക്കോബോവൻ തന്റെ മാനറിസം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാർഡിന്റെ അപ്പുറത്ത് നിന്ന് ചേഞ്ച് ചെയ്യുന്ന അത്രയും എഫേർട്ട്, അത് നമുക്ക് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് കുഞ്ചാക്കോബോവൻ എന്ന ഒരു ആക്ടറിന് നമ്മള് എന്താ പറയാ വാല്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട്. പക്ഷേ തിലകൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാണെന്ന് പറയണമെങ്കിൽ, അതായത് ഒന്ന് നടന്നു പോയിട്ട് തിരിഞ്ഞ് നോക്കി കണ്ണൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേക്കണേടാന്ന് പറയുമ്പോ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് പുള്ളിയുടെ ഒരു ആക്ടിങ് ലെവലാണ്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അദ്ദേഹത്തിന് നമുക്ക് പകരം വെക്കാനൊന്നും ഇല്ല, അത്രയും വലിയൊരു എൻസൈക്ലോപീഡിയ എന്ന് പറയാം ഓഫ് ആക്ടിങ്, അത്രയ്ക്കും ഗംഭീരമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടെല്ലിങ് മീ ദിസ്, ബിക്കോസ് ഒരുപാട് പേർക്ക് ചിലപ്പോ ഇതിപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. അനിയത്തിപ്രാവ് കണ്ട പലരും ഇപ്പൊ ഇത് ആലോചിക്കുമ്പം ശരിയാണല്ലോ എന്ന് എന്റെ കൂടെ യോജിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അൽതാഫിന്റെ കൂടെ ഇപ്പൊ യോജിക്കുന്നുണ്ടാവും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് ടുഡേ.
1: ഓക്കെ,
0: ബൈ.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Remittance partner.
2: This is only on Radio Suno 91.7 FM.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്കാണ് കടക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് 499.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 460.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 436.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 377 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.

0: സൂനോ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കൂട്ട് കൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: brought to you by. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
9: Just feel like you're home.
10: Hi, this is Nevin Poli.
11: You're listening to Radio.
12: You're listening to Radio Suno.
13: Radio Suno.
12: This is
14: Matine Masha.
12: Only on
14: Radio Suno 91.7 FM.
15: Brought to you by Safari. World-class shopping experience. Doha, Qatar.
16: And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: This is Radio Suno 91.7 FM,
3: Qatar's happiness frequency.
4: Now available on
5: Huawei App Gallery.
6: Let's play football.
7: Football Mania.
0: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെ ആയിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022, ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.
6: Let's play football.
7: Football Mania.

വെൽക്കം ബാക്ക് ടു മാച്ചിനി മാഷം അഷ്ടമിയാണ് കൂടെയുള്ളത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ. ഞാൻ കുറച്ചു മുൻപ് ചോദിച്ചൊരു കാര്യം, അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരാളുടെ ആൻസർ കേട്ടപ്പോൾ ഐ വാസ് റിയലി റിയലി ഹാപ്പി. ബിക്കോസ് പണ്ട് കണ്ടു, അതിനുശേഷം ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറിയത് കൊണ്ട് ഓ ഇതിങ്ങനെയല്ലോ ഇതിങ്ങനെയാണല്ലോ എന്ന് തോന്നിപ്പിച്ച ചില സിനിമകൾ. അങ്ങനെ തോന്നിപ്പിച്ചതിൽ ഒന്നാണ് അനിയത്തിപ്രാവ് എന്നാണ് അൽത്താഫ് പറഞ്ഞത്. പണ്ട് ആ ഒരു ലവ്, എന്താ പറയുക, ബാക്കിയുള്ളവരൊക്കെ അതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്നവരൊക്കെ വില്ലൻ അങ്ങനെയൊക്കെ തോന്നിയ ആൾക്കാർക്ക് ഇപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു അച്ഛൻ മകൻ ബന്ധവും അതിൻ്റെ കൂടെ ആ അനിയത്തിമാരോടുള്ള ചേട്ടൻ്റെ സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ചിലപ്പോൾ ചില സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ടാവും, ചില ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടാവും. അതിൽ ചില ക്യാരക്ടേഴ്സിൽ ഒന്ന് ഞാൻ അഭിരാമിയുടെ ഒരു ക്യാരക്ടർ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയിൽ, ഓർമ്മയുണ്ടോ? കുക്കിംഗ് അറിയാത്ത, അല്ലെങ്കിൽ തീരെ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാൻ അറിയാതെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതിനൊക്കെ കുറ്റവും കാര്യങ്ങളും പറയുന്നു, ഭയങ്കരമായിട്ട് ഒരു വിമർശനത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അന്ന്. പക്ഷെ അത് തന്നെ ഇപ്പൊ എടുത്തൊന്ന് കണ്ടു നോക്കൂ, ആ സിനിമയിൽ നിങ്ങൾക്ക് ചിലപ്പോ ആ ഒരു കഥാപാത്രം വലിയ രീതിയിൽ തെറ്റുകൾ ചെയ്യുന്ന പോലെ തോന്നൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടില് റൂമിൽ പ്രൈവസി വേണം, അനിയത്തിമാരുമായിട്ട് ഹണിമൂണിന് പോകാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറയുന്നത് വിച്ച് ഇസ് കോമൺ നൗഡേയ്സ്. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കളിവീടിലെ നമ്മുടെ വാണി വിശ്വനാഥിന്റെ കഥാപാത്രത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അന്ന് അത് കണ്ടപ്പോൾ നെഗറ്റീവായിരുന്നു. അതുപോലെ മറ്റൊരു സിനിമയിലെ ഒരു കഥാപാത്രം പറയുകയാണെങ്കിൽ, മിഥുനം സിനിമയിൽ ഉർവശി പറയുന്ന ചില ഡയലോഗുകൾ അന്ന് നമ്മൾ പറഞ്ഞു, ഓ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് കത്തെഴുതിയപ്പോൾ അത്രയും സ്നേഹം ഉണ്ടായിരുന്നു, പിന്നെ എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, സങ്കടപ്പെട്ടൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യെസ് ഷീസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്നും നിന്റെ മൊയ്തീൻ, ആ ഒരു ഇതിനകത്ത് പോലും നമ്മൾ അന്നത്തെ സമയത്ത് മൊയ്തീനെയും കാഞ്ചനമാലയെയും മാത്രമായിരുന്നു ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ണിയേട്ടനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അത് ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറുന്നതിൻ്റെയാണ് സിനിമയെ കാണുന്ന രീതി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ എടുക്കുന്ന ചില കാര്യങ്ങൾ, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം ഏതെങ്കിലും സിനിമകൾ വീണ്ടും കാണുന്ന ടൈമിൽ നമുക്ക് അതിൽ ഓ ഇങ്ങനെയായിരുന്നല്ലോ, ഇത് ഈ ഒരു ക്യാരക്ടർ ഇത്ര ബാഡ് അല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പിക്കാനുള്ളൊരു വലിയ റീസൺ. എന്തായാലും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇരുന്ന് ആലോചിച്ചു, അങ്ങനെ ചില സിനിമകൾ നമ്മൾ സംസാരിച്ചു. ഇനി എന്തായാലും നേരെ അടുത്ത പാട്ടിലേക്ക് പോകണം. ഒപ്പം സന്ദീപ് ദാ ഇപ്പൊ ജോയിൻ ചെയ്യും 917 Evenings-ൽ, അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടേയിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയായിരുന്നു ഇത്രയും നേരം നിങ്ങളുടെ കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunno 91.7 FM, Qatar's favorite radio station.
1: കടുക്കുമ്പോ നിക്കൊരു കണ്ണുണ്ട്,

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening, good evening, good evening, listeners. Welcome, welcome, welcome to 917 Evenings. ജൂലൈ 7 ചൊവ്വാഴ്ച ദിവസം ദാ മറ്റൊരു മനോഹരമായിട്ടുള്ള ഈവനിങ് ടൈം നിങ്ങളുടെ ഡ്രൈവിന്റെ കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുന്നു. On your favorite FM station, 91.7 FM. ഒത്തിരി വിശേഷങ്ങൾ ആൻഡ് ഓൾസോ ജൂലൈ 7 ഇന്നത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യാലിറ്റിയെ പറ്റിയിട്ട് പറയാനുണ്ട്. എന്താണ് ആ സ്പെഷ്യൽ ഡേയിൽ നമ്മളെ കാത്തിരിക്കുന്നത്? ഓൾമോസ്റ്റ് ഒരുപാട് പേര് തന്നെ അറിഞ്ഞ ഒരു സംഭവമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്ന, ഒരുപാട് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന ഒരു ചെറിയ വേർഡ്. ആ ഒരു വേർഡ് എന്താണെന്ന് അറിയാനായിട്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ് എല്ലാവരും ആ ഒരു ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ ഇങ്ങോട്ട് അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. 5000 917 ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസ് കൂടി ചേർത്ത് അയക്കാനായിട്ട് മറക്കണ്ട. ഇന്ന് ഈവനിങ് നമുക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരു ഡേ തന്നെയാണ്. ഡേയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തതായിരിക്കും. ഇപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്കോട് കൂടി തന്നെ ഈവനിങ് ടൈം നമുക്കൊരു സ്ലോ സ്റ്റാർട്ട് എന്ന് ഞാൻ പറയും. ബട്ട് ദെൻ ദിസ് സോങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. മിഥുനം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്. ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:17. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome once again. Welcome back. Radio Sonora 91.7 FM 917 evenings in a time bar. Sandeep aanu kude join cheyyunnathu. Studio clockil samayam 5 mani kazhinja 15 minutum 34 secondum. Yet another celebration. ശരിക്കും സെലിബ്രേഷൻ ഏത് തന്നെയാണെങ്കിലും മധുരം കഴിക്കണം എന്നുള്ള ഒരു ശീലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്നത് മധുരം എന്ന് കേൾക്കുമ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ഈ ചോക്ലേറ്റ്സ് കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കൂടിയാണ്. യെസ്, വേൾഡ് ചോക്ലേറ്റ് ഡേ. ഏറ്റവും മനോഹരമായിട്ട് ആനുവൽ സെലിബ്രേഷൻ തന്നെ എല്ലാ വർഷവും നമ്മൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ജൂലൈ 7 തീയതി ഇന്നത്തെ ദിവസത്തിന് ഒരു റിച്ച് ഹിസ്റ്ററി കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയിലോട്ടും കാര്യത്തിലോട്ടും ഒക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ടു ഓൾ ദ ചോക്ലേറ്റ് ലവേഴ്സ് ഔട്ട് ദെയർ ഒരു അടിപൊളി ചോക്ലേറ്റ് ഡേ വിഷസ് അറിയിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസം വേൾഡ് ചോക്ലേറ്റ് ഡേ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ കഴിച്ച ആ ചോക്ലേറ്റ് ഏതായിരിക്കും? ഒരു പക്ഷേ എനിക്ക് ഒന്ന് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സും കാര്യങ്ങളും ഒക്കെ വന്നാലും നാട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് ആ കുപ്പിയിൽ, അതായത് നമ്മുടെ എന്താ ചില്ല് കുപ്പിയിലിട്ട് വെച്ചേക്കുന്ന കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൊതിവിട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഏതാണ് പെർട്ടിക്കുലർലി? ഞാൻ ഡയറി മിൽക്കാണ് കേട്ടോ, എന്നും അന്നും ഇന്നും എന്നും ഡയറി മിൽക്ക് എത്ര കിട്ടിയാലും കഴിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് അതിൽ നിന്നൊരു വേഫർ സംഭവം കിറ്റ്കാറ്റ് ഇഷ്ടമാണ്, കുറേ പേർക്ക് കുറച്ച് നട്ടി ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ സ്നീക്കേഴ്സ് ടൈപ്പ് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ബൗണ്ടി ഇഷ്ടമാണ്. അതേപോലെയുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും ലൈഫിൽ ഏറ്റവും ആദ്യം കഴിച്ച ചോക്ലേറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000 9017. എന്തായാലും ചോക്ലേറ്റ്സ് ബേസ് ചെയ്തിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ കുറച്ചല്പം ഇഷ്ടം കൂടും. അപ്പോൾ ആ ഒരു ഇഷ്ടമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്ത് നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് കഴിച്ചതോ അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ആ ചോക്ലേറ്റ്, ഇവിടുത്തെ ചോക്ലേറ്റ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ആക്സസബിൾ ആണ് എല്ലാം, പെട്ടെന്ന് പോയി മേടിക്കാം നമുക്ക്, അതല്ല നാട്ടിലെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങുകയുള്ളൂ 5000 9017. അതിനിടയിൽ നമുക്ക് ഒരുപാട് ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ വരുന്നുണ്ട്. ജിതിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ടോഷി മെസ്സേജ് അയക്കുന്നു. ജിതിൻ പറയുന്നു 5 star എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നിഖേത്ത് പറഞ്ഞേക്കുന്നത് മെലഡി ആൻഡ് 5 star. ഓഹ് മെലഡി, ഞാനത് അങ്ങ് വിട്ടുപോയി കേട്ടോ. അയ്യോ എത്ര മെലഡി ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരിക്കും. അതും ഏറ്റവും കൂടുതൽ മെലഡി ചോക്ലേറ്റ് കഴിക്കുന്നത് സ്കൂളിൽ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ പിള്ളേർ കൊണ്ടുവരും. അതും നമ്മൾ തലേദിവസം പറഞ്ഞു വയ്ക്കും, എടാ നാളെ നീ ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോൾ ഇത് തന്നെ മേടിക്കണം കേട്ടോ എന്നൊക്കെയുള്ള ആ ഇൻസ്ട്രക്ഷൻസിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഈ മെലഡി സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആഷ് നമുക്കൊരു മെസ്സേജ്, മെലഡി അഗൈൻ, മെലഡി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുള്ള ആ ഒരു, ഇപ്പോഴും ഇപ്പോൾ തപ്പി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ലായിരിക്കും അങ്ങനെ, അല്ലെങ്കിൽ

എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചാടി വീണ് മേടിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഏതാണ്? ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917 ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടുകൾ ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു റിവീലിംഗിലോട്ട് പോകുന്നതിന് മുന്നേ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alukas brings you the joy of summer.
1: നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: നൈൻ വൺ സെവൻ ഈവനിംഗ്സ്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Some features, some important things in life hits differently. എല്ലാ കാര്യങ്ങളും ഒരേപോലെയല്ല, നമുക്ക് ചില കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ലൈഫിൽ ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. യെസ്, വേൾഡ് ചോക്ലേറ്റ് ഡേ, ജൂലൈ 7th ആ ഒരു കമ്മറേഷൻ സെലിബ്രേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ദേ നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്യാണ്ടിരിക്കാൻ പറ്റും. ബിക്കോസ് കുഞ്ഞുനാൾ മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. അത് ആ ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്ന ചോക്ലേറ്റ്സ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള വിഷമമുണ്ട്, പരാതിയുണ്ട്. ആ പരാതിയൊക്കെ ദേ എൻ്റെ ഇൻബോക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈം. വെൽക്കമിംഗ് യു ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 38 സെക്കൻഡും. അപ്പോൾ ഇതാ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചിരുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും അധികം കഴിച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് ഒരു പക്ഷേ ഇപ്പോൾ അവൈലബിൾ അല്ലായിരിക്കും എങ്കിൽ പോലും, ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരിക്കും എങ്കിൽ പോലും, അവർ ആ ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഇതാ ഒരുപാട് ടേസ്റ്റിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആ ഒരു മെസ്സേജ് ഇൻബോക്സ് വായിക്കുമ്പോൾ ആഷിൻ്റെ മെസ്സേജിലായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ജെഫിൻ സെബാസ്റ്റിൻ പറയുന്നത് മിൽക്കി ബാറിൻ്റെ ചെറിയ മിൽക്കി ബാർ അല്ലല്ലോ ശരിക്കും, ഇത് ചെറിയ മുട്ടായി നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും ഒരു പക്ഷേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയ ടോഫി പോലത്തെ സംഭവം അല്ലേ, അകത്ത് വൈറ്റ് ചെറിയൊരു മിൽക്കിൻ്റെ സംഭവവും പൗഡറും ഒരു പേസ്റ്റ് പോലത്തെ സാധനം വരുന്ന നമ്മുടെ ദ ഒത്തൻറ്റിക് ക്ലാസിക് മിൽക്കി ബാർ. മിൽക്കി ബാർ എന്ന് വിളിക്കാൻ പറ്റുമോ അതിനെ? മിൽക്കി ബാർ എന്ന് വിളിക്കാൻ പറ്റില്ല. ആ അതിൽ പക്ഷേ പേര് മിൽക്കി ബാർ എന്ന് തന്നെയാണ്. ജെഫിൻ സെബാസ്റ്റിൻ 1 രൂപയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന മിൽക്കി ബാർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അർമാൻ സലീം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ എന്നുള്ള മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. ഹലോ അർമാൻ, എന്തുണ്ട് വിശേഷം? ബാക്കി മെസ്സേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എൽദോസ് കുര്യൻ ഒരു ലിസ്റ്റ് തന്നെ അയച്ചിട്ടുണ്ട്. ക്യാരാമിൽക്ക് ഞാൻ ആക്ച്വലി സെർച്ച് ചെയ്ത് നോക്കി. ക്യാരമിൽക്ക് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിലോട്ട് വന്നില്ല ക്യാരമിൽക്ക് എന്താണെന്നുള്ളത്. ബട്ട് ദെൻ മാംഗോ ബൈറ്റ്, യെസ്, സൊലാനോ ആ മറ്റേ ഡബിൾ കളറിൽ വരുന്ന ചോക്ലേറ്റ് ടോഫി അല്ലേ, അയ്യോ അതെന്ത് ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേക്ക് സ്ഥിരമായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഐറ്റമാണ്. ആൽപെൻലീബേ, അയ്യോ ആൽപെൻലീബേയൊക്കെ മറക്കാൻ പറ്റുമോ അല്ലേ, ഒരു രക്ഷയില്ലാത്ത ഒരു ലിസ്റ്റാണ് അയച്ചേക്കുന്നത്. ക്യാരമിൽക്ക്, ക്യാരമിൽക്ക് എനിക്കറിയില്ല പേഴ്സണലി, പക്ഷേ നോക്കണം, ഇനി സെർച്ച് ചെയ്ത് നോക്കിയാലേ ക്യാരമിൽക്കിൻ്റെ എന്താണ് ആ ഒരു പിക്ക് കണ്ടാൽ ചിലപ്പോൾ കത്തുമായിരിക്കും. മാംഗോ ബൈറ്റ് ഓക്കെ, ആൽപെൻലീബേ, സൊലാനോ, എൽദോസ് ആണ് കേട്ടോ മെസ്സേജ് ആക്കിയത്. എൽദോസ് ബ്രോ കിടിലം, യുവർ ചൈൽഡ്ഹുഡ് വാസ് സ്പ്ലെൻഡിഡ്, അടിപൊളി. ഇനി അടുത്തത് ജഷീൽ. ജഷീലും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് നൊസ്റ്റാൽജി തരുന്ന രണ്ട് മിഠായിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ലാക്ടോകിംഗ്, ലാക്ടോകിങ്ങും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ടോഫി ആയിരിക്കും. ഗ്രീൻ പാരീസ്, അതെനിക്കറിയില്ല കേട്ടോ, ഗ്രീൻ പാരീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി സെർച്ച് ചെയ്ത് നോക്കണം. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രീൻ പറഞ്ഞ പാരീസ്, പാരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജേഷ് പറയുന്നുണ്ട്. ബട്ട് ദെൻ ഗ്രീൻ പാരീസ് ഏതാ? ഗ്രീൻ പാരീസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കണം. 90s kids, ക്യാൻ യു റിലേറ്റ് ടു ഗ്രീൻ പാരീസ്? എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അഭിനന്ദ് രവി, എക്ലെയേഴ്സ് ആസ് ചോക്ലേറ്റ്, പേഴ്സണലി എനിക്ക് എക്ലെയേഴ്സ് ആണ് ഇഷ്ടം, ബട്ട് പേഴ്സണൽ ഫേവറേറ്റ് മാംഗോ ബൈറ്റ് ആണ്. അയ്യോ മാംഗോ ബൈറ്റ് എന്ത് മാത്രം കഴിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത സംഭവമല്ലേ, ആ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു പോയപ്പോൾ ഒരു ടേസ്റ്റ് ബഡ് എവിടെയോ എവിടെയോ ഒന്ന് ഇവോക്ക് ആയതുപോലെ നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിൽ വന്നു പോയത്. ടേസ്റ്റ് എങ്ങനെ വരുമോ, വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ദാ അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മുട്ടായി പറയുമ്പോഴും ഓരോ ചോക്ലേറ്റ്സ് പറയുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ നാവിൽ വന്നു പോകുന്നുണ്ട്. പച്ച കളറുള്ള കവർ, ആ ഓക്കെ ഓക്കെ, ആ പച്ച കളറിലുള്ള ഗ്രീൻ പാരീസ് എന്ന് പറഞ്ഞ മുട്ടായി അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ രാജേഷ് ബ്രോ, ഞാനത് നോക്കാം. 80s kids അറിയാം. ഓക്കെ, അപ്പോൾ 80s kids കണക്ഷനാണ് ഈ ഒരു പച്ച ഗ്രീൻ പാരീസ് എന്ന് പറഞ്ഞ മുട്ടായി. ഗ്രീൻ പാരീസ് എന്താണെന്ന് സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാൻ നോക്കിയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ യെസ്, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ്സിനെ പറ്റിയിട്ടൊരു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് വി ഹാവ് ടു ടോക്ക്. പക്ഷേ ഈ ഒരു ടൈം നിങ്ങൾക്കൊരു ചെറിയ പണിയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദ പണി.
6: പണി
2: പണിയല്ല ഇത് കെണി.
6: കെണിയാണോ പണിയാണോ എന്നുള്ളത് നമുക്ക് ഉത്തരം വരുമ്പോൾ അറിയാം. ലോകത്തെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ്, ഏറ്റവും വില കൂടിയ ചോക്ലേറ്റ് ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആസ് യൂഷ്വൽ ഈ പറഞ്ഞ പോലെ വലിയ ടഫായിട്ടുള്ള ചോദ്യമല്ല, ബട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ചോക്ലേറ്റ്? ഇപ്പോൾ ഉള്ളതിൽ വെച്ച് 2026 കണക്കുകൾ പ്രകാരം ഏതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചോക്ലേറ്റ്? 50 ഗ്രാം ബാറിൻ്റെ ആ ഒരു ചെറിയ ബാറ്, നമ്മൾ ഡയറി മിൽക്കൊക്കെ കുഞ്ഞു മേടിക്കില്ലേ, ആ അത്ര ഉള്ള ബാറിന് ഏകദേശം ചാർജ് ചെയ്യുന്നത് $300 to $500 ആണ്. $300 to $500 ചെറിയൊരു 50 ഗ്രാം ബാറിന് വിലയുള്ള പ്യുർ ചോക്ലേറ്റ്സ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റ്സും ഉണ്ടാക്കുന്നതിൽ ഈ കമ്പനി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഏതാണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ്? പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. വെയിറ്റിംഗ് ആണ് ഞാൻ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: പണിയല്ല ഇത് കെണി.
1: ശരിക്കും യേഴ്സ് ഇത് എടുക്കും പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്, അതിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വർഷങ്ങളോളം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് ഏതാണ് എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഐ എം വെയ്റ്റിംഗ് ഫോർ ദ ആൻസർ. പക്ഷേ ഇതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി കമ്മിങ്. ആ പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് പെട്ടെന്ന് ആൻസർ ഒന്ന് അയക്കാനായിട്ട് മറന്നു പോരുത്. ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സിനിമയുടെ ടിക്കറ്റ് വെയ്റ്റിംഗ് ആണ് കേട്ടോ.

വാട്ട് എ സോങ്, വാട്ട് എ സോങ്. ബീസ്റ്റ് എന്ന സിനിമയിലെ പാട്ട് ജൊനീറ്റ ആൻഡ് ഓൾസോ അനിരുദ്ധ്. You're listening on Kada's Happiness Frequency Radio, so 91.7 FM. Kettu kettu kootu koodam.

0: great update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 carat gold 377 ഖത്തറിയൽ, 21 carat gold 436.50 ഖത്തറിയൽ, 22 carat gold 460.50 ഖത്തറിയൽ, 24 carat gold 499.50 ഖത്തറിയൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Riyals ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഹായ്, ഇത് വിജയബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Sunna 91.7 FM 917 evenings at a time on Sandeep Anu Khoode John Ji. The studio clock is samayam. 5 മണി കഴിഞ്ഞ 46:50 ജൂലൈ 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ആ ഒരു ഈവനിങ് ചോക്ലേറ്റ് ഡേ സ്പെഷ്യൽ ഈവനിങ് അല്ലേ നമുക്ക് ഒരുപാട് മെമ്മറീസിലേക്ക് പഴയ കാലത്തോട്ടൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബദ്ധൻ ആ ഒരു മെസ്സേജിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ഉണ്ട് ബർത്ത്ഡേ വിഷസ് ഉണ്ട് അപ്പോൾ ആ ഒരു വിഷയിലേക്ക് തന്നെയാണ് പോകുന്നത് അർജുനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി വിഷസ് എന്ന് അറിയിക്കണം സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അപ്പോൾ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ലക്ഷ്മി എന്നാണ് അനിയത്തിയുടെ പേര് ആൻഡ് ഓൾസോ ഹസ്ബൻഡിൻ്റെ പേര് അമിത് എന്നാണ് സോ അമിത്തിനും ലക്ഷ്മിക്കും വേണ്ടി 3-ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുമ്പോൾ ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആഷിഖിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ഫാരിസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഫാരിസെ ഏറ്റവും അടിപൊളിയായിട്ട് എൻ്റെ സുഹൃത്തിന് ആ ഒരു വിഷസ് ഇതാ ഞങ്ങളും നേരുന്നു ആഷിഖ് വിഷിങ് യു വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ

യെസ്. അപ്പോൾ ബർത്ത്ഡേ വിഷും അതേപോലെ തന്നെ ആ സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബർത്ത്ഡേയും സ്പെഷ്യൽ ഡേ ഒക്കെ ഉള്ളവർ പെട്ടെന്ന് ചോക്ലേറ്റൊക്കെ മേടിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നോക്കുക. പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നതാ അവരെ കൊണ്ട് മാക്സിമം ചോക്ലേറ്റൊക്കെ മേടിപ്പിച്ച് കഴിപ്പിച്ചോളും. വൈ? ബിക്കോസ് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ കൂടിയാണ്. ആൻഡ് യെസ്, ഈ ഒരു കാര്യം പറഞ്ഞാൽ കേട്ടിട്ട് ഷുഗർ ഉള്ള ആരും പോയിട്ട് കണ്ടമാനം ചോക്ലേറ്റ് ഒന്നും വാരി കഴിക്കരുത് കേട്ടോ. ഒരു മോട്ടിവേഷൻ ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ പുറകെ നമുക്ക് ഒരു ചെറിയ പണി തന്നിട്ടുണ്ടായിരുന്നു. ആ പണിയിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയല്ലിത് കെണി.

അപ്പോൾ പണിയും കെണിയുമായിട്ട് ഞാനും ദേ കൂടെ കൂടുമ്പോൾ ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആ ഒരു എന്താണ് ആ പറഞ്ഞ ഒരു ഓറ വിട്ടുപോയിട്ടില്ല. ഒത്തിരി പേര് തന്നെ ഹാപ്പി ചോക്ലേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നിഷാന്തിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കോഫി ബൈറ്റ് ആൻഡ് പോപ്പിൻസ് നീരജ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ, അതും ഈ പറഞ്ഞ പോലെ കോഫി ബൈറ്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ കോഫി ലവേഴ്സ്, കോഫി ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും അധികം കഴിച്ചിട്ടുള്ള സംഭവമായിരിക്കും കോഫി ബൈറ്റ്. പോപ്പിൻസ്, പോപ്പിൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല മാർക്കറ്റിലും ഇവിടെ ഖത്തറിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ആ ഒരു നൊസ്റ്റാൾജി എന്താണെന്ന് അറിയുമോ, പഴയ കാലത്ത് കിട്ടുന്ന പോപ്പിൻസിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടോ ഉണ്ടോ, അതൊരു ചർച്ചാ വിഷയമാണ്. എന്തായാലും അതിലോട്ട് പോകുന്നില്ല. നബീൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന്. അതേപോലെ തന്നെ നമുക്ക് ഒരു പേരില്ല, പക്ഷെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ ഒരു നമ്പറിൽ നിന്നും ഫൈവ് ഓക്കെ, പേരില്ല കേട്ടോ. ഒരു ഗാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സുചിന്ത് ഗോപി. ഓക്കെ, സുചിന്ത് ഗോപി, അങ്ങനെ തന്നെയല്ലേ, സുചിന്ത്. ഓക്കെ, എസ് യു സി എച്ച് ഐ എൻ ടി എച്ച്. ഓ, ചിലരുടെ പേര് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് യെസ് സുചിന്ത് ഗോപിയും നമുക്ക് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ കോഫി ബൈറ്റ് എന്നുള്ള ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു സജഷൻ, പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജഷീൽ ജാസി പച്ച പാരസ്, യെസ്, എയ്റ്റീസ് കിഡ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എയ്റ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പഴയതെന്നല്ല ഉദ്ദേശിച്ചത്, ബട്ട് സ്റ്റിൽ ഓഫ്കോഴ്സ് ആ ഒരു ടൈമിൽ ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന പച്ച ഗ്രീൻ പാരസ് അഥവാ പച്ച പാരസ് എന്നറിയപ്പെടുന്ന ആ ഒരു ചോക്ലേറ്റും ഭയങ്കര അധികം നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. ലാക്ടോകിങ്ങും അതേപോലെ തന്നെ, ലാക്ടോകിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഷീൽ ബ്രോ. ഇനി മാത്യൂസ് ദേ പറയുന്നുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ് മാത്യൂസും അയച്ചേക്കുന്നത്. നാരങ്ങ മിഠായി ലാലി പോളി, എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, ഓ ഇതൊക്കെ ഒരു രക്ഷയില്ല. ഇന്ന് മിഠായി കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കുറേ നൊസ്റ്റാൾജി അടിക്കും ഗൈസ്, ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടി ഞാൻ തിരിച്ചു വരികയാണ് വിതൗട്ട് ടേക്കിംഗ് എനി ബഡീസ് ടൈം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇപ്പോൾ 2026 കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഏതാണ്, ഇതറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് നിങ്ങളുടെ കൂടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളത്. 2026 കണക്കുകൾ പ്രകാരം ദ മോസ്റ്റ് എക്സ്പെൻസീവ് ചോക്ലേറ്റ്. ഓൾ റൈറ്റ്, ഇതിനിടയിൽ ഒരു മുട്ടായി വിട്ടുപോയോ നമ്മൾ? കച്ച മാംഗോ ആക്ച്വലി അതൊക്കെ ഹാർട്ട് ടോഫീസ് ആണ്, ചോക്ലേറ്റ് ഒന്നും വിളിക്കാൻ പറ്റൂല. ഇതൊക്കെ ടോഫീസ് കാറ്റഗറിയിൽ വരുന്നതാണ്. എങ്കിലും കച്ച മാംഗോ ഇച്ചിരി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു മെസ്സേജ് അയച്ചോ. ഇപ്പോഴും കച്ച മാംഗോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൾസ് എന്ന് പറഞ്ഞിട്ടൊരു മുട്ടായി ഇപ്പം അവൈലബിൾ ആണ്. അത് രണ്ടും ഏകദേശമൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് സംഭവം. അയ്യോ, ചോക്ലേറ്റ്സിൻ്റെ കാര്യവും കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ബട്ട് ദെൻ യെസ്, ഒരു വലിയ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: അപ്പ ഒരു കഥ സൊല്ലവാ.
2: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
3: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
2: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
4: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
2: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM. 917 evenings in the time. Sandeepana kooda join cheynada. Yes, July 7th theeyathi World Chocolate Day. Oru vaadu visheshangale ingane parnjondirikkana adinte kootathil thanne nammude listeners ne favorite aayittulla avarde priya petta chocolatesum kaaryangalum okke edakkeyanu nalla nammal ingane arinjondirikkunu oru vaadu palaye oormagalilekke okke pokkondirikkuna time. Da ee oru time ini oormagal share cheyidondu korchu adhigam messages enne വന്നിട്ടുണ്ട്. ഹരിലാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരി ബ്രോ എന്താണ് പറയുന്നത്? ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഏതാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് റൈറ്റ് ആൻസർ തന്നെയാണ് ഹരി ബ്രോ അയച്ചേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മീമ ഷെജിൻ ആൻറ്റിയുടെ കൂടെ മൂവീസ് കാണാൻ പോകുമ്പോൾ ഏത് സീരിയസ് പടമായാലും നമ്മൾ ചിരിച്ച് ചിരിച്ച്. ഓക്കെ, ഞാൻ ചോദിച്ചത് ചോക്ലേറ്റ്സിൻ്റെ കാര്യമായിരുന്നു, ബട്ട് ഇവിടെ ഒരു അനുഭവമാണ് പറയുന്നത്. റീമയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ റീമ, അപ്പോൾ ആ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ ഉണ്ടായ റീസൺ കൂടി ഒന്ന് പറഞ്ഞാൽ റീമയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. യെസ് റീമ, ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു മൂവി കാണാൻ പോകുമ്പോൾ ഉള്ള അനുഭവമൊക്കെ പങ്കുവെച്ചത് റീമ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ്? ട്രുഫലിൻ്റെ, പക്ഷെ ട്രുഫലിൻ്റെ അല്ല ബ്രോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതല്ല, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഏതാണ് എന്നുള്ള ചോദ്യം ദാ ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.

പ്യുർ കൊക്കോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു പ്യുർ കൊക്കോ എന്ന് പറഞ്ഞാൽ അതിൽ വേറെ പ്രിസർവേറ്റീവ്സും അതേപോലെ തന്നെ അധികം എഡിറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് വളരെ പ്യുർ ഫോമിൽ തന്നെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ചോക്ലേറ്റിന് ഇത്രമാത്രം പ്രൈസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്വഡോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലെഗസി നമ്മുടെ അരികിലേക്ക് എത്തുന്നത് ടോവാക് എന്ന പേരിലാണ്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ടോവാക് എന്ന ബ്രാൻഡിൻ്റെ പേരിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇക്വഡോറിലാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആരംഭം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ചോക്ലേറ്റ് ആവാനുള്ള റീസൺസ് അതിൽ ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്യുറസ്റ്റ് ഫോം ഓഫ് കൊക്കോ ആണ് യൂസ് ചെയ്യുന്നത്. സോ 100% പ്യുർ ആയതുകൊണ്ട് അതിൻ്റെ കോസ്റ്റും അത്ര മാത്രമാണ്. സോ 50 ഗ്രാം, ആ ചെറിയൊരു ബാർ 50 ഗ്രാമിന് നമുക്ക് 300 മുതൽ $500 വരെയാണ് പ്രൈസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി 2026 കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഇസ് ടോവാക് എന്ന ഈ കോഫി, ഐ മീൻ കോഫി അല്ല ചോക്ലേറ്റ്, ടോവാക് എന്നുള്ള ഈ ചോക്ലേറ്റ് ആണ്. സോ ഇക്വഡോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ദേ ആ ഒരു ലെഗസി. ആരെങ്കിലും ടോവാക് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ, ബിക്കോസ് വെദർ അത് എന്ത് ടേസ്റ്റാണ്, പ്യുർ ഫോമിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സംഭവം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇപ്പോൾ എന്തായാലും ഒരു ട്രാക്കിലേക്ക് പോകേണ്ട ടൈം, ബട്ട് ദെൻ ബിഫോർ ദാറ്റ് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും on that note, world's most expensive coffee, chocolate coffee nu povunu because I'm a coffee fan, adu undayirikkum endalum chocolate inde visheshangal ingane parnju kondirikkumbo marannu povanda tovac ennaana expensive coffee chocolate inde peru.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
10: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
11: യു ആർ ലിസണിംഗ് ടു
10: Radio Suno 91.7.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: 917 evenings.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Suno 921.7 FM 917 Evenings in the Time. Sandeep Anu Kooda join cheyyunnathu. Studio clock il samayam 6 mani kazhinju 27 minute. എന്തേ ഒരുപാട് പേര് എപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ റഫെല്ലോ ദാ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൗദിയിൽ സ്റ്റാർട്ടഡ് ഫ്രം സൗദി 2011 ആൻഡ് സ്റ്റിൽ മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഡോൺ ബോസ്കോ സാനി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജൂലൈ 7 ഇന്നത്തെ ദിവസം വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ് എന്നുള്ളത് കൂടി ഓർപ്പിക്കുന്നു. ഈ കാര്യം പറയുമ്പോൾ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ഇൻഫാക്ട് ഈ ഒരു ടൈം വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. പെട്ടെന്ന് ഈ വാട്ടർ ബില്ല് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിമൈൻഡർ കേൾക്കുമ്പോൾ വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത്. ആ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ചോക്ലേറ്റ്സ് ശരിക്കും ഹെൽത്തിന് നല്ലതാണോ, അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. കാരണം ഏറ്റവും അധികം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫ്ലേവേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സിലാണെങ്കിലും ഒക്കെ തന്നെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ബ്രാൻഡ്സ് നമുക്കുണ്ട്. ഇതൊക്കെ എല്ലാം ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു എന്താണ് ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ട് ചേരാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി മധുരം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് തന്നെ ചോക്ലേറ്റ്സ് ഓപ്റ്റ് ചെയ്യുന്നവരായിട്ടുണ്ട്. അപ്പം ദെൻ ഏറ്റവും അധികം ഡോക്ടേഴ്സും അതേപോലെ ഡയറ്റീഷ്യൻസും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാനാണ്. എത്രത്തോളം കൊക്കോ കണ്ടൻറ്റ് ആ ഡാർക്ക് ചോക്ലേറ്റിൽ കൂടും, അതായത് മധുരം അത്രയും കുറവായിരിക്കും ആഡ് ചെയ്തേക്കുന്നത്, അത് അധികം കഴിച്ചാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 1 or 2 ബ്ലോക്ക്സ് ഓഫ് ചോക്ലേറ്റ്, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മൊത്തം ബ്ലോക്ക് ബാർ അല്ല കേട്ടോ, ചെറിയ ബ്ലോക്ക്, അത് 2 or 3 ഒക്കെ കഴിച്ചാലും ഒരു ദിവസം കുഴപ്പമൊന്നുമില്ല ആഫ്റ്റർ ലഞ്ച്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് അതൊരു 70-80% എങ്കിലും കൊക്കോ കണ്ടന്റുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു അഡ്വൈസ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വചനങ്ങളിലൂടെ. ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
5: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.9.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടത്തെ നമുക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് ചോക്ലേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാണ്ടിരിക്കുക കഥകളൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്റ്റോറീസും ഓർമ്മകളും ഒക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഓർമ്മ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ. ആൻഡ് യെസ്, ഈ ഒരു പോയിന്റിൽ ഒരുപാട് ഒരുപാട് പേർ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് അപ്ഡേറ്റുകൾ. ഓഫ് കോഴ്സ് ഖത്തറിൽ ചുറ്റും ഇവൻറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എസ്പെഷ്യലി കുട്ടികളാണ് ഏറ്റവും അധികം സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അവർ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്കൂൾ അടച്ചിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള സന്തോഷത്തിനുള്ള ഒരു വക, അല്ലേ? പക്ഷേ ഇത് മാത്രമല്ല, പേരൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഇനിയിപ്പോൾ വർക്ക് സ്പേസ് മാത്രമല്ല, കുട്ടികളുടെ കാര്യവും കൂടെ നോക്കണമല്ലോ. ഈവനിങ് സമയത്ത് നമുക്ക് പുറത്ത് പോകാം, കറങ്ങാം, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ രാവിലത്തെ സമയം എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡൗട്ടിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. വൈ ബിക്കോസ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സമ്മർ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ ചുറ്റും നടക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് ഞാനും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ എന്നൊരു ധാരണ. എന്തായാലും ടിക്കറ്റ്സ് ഇവിടെ റെഡിയാണ്, സിനിമാ ടിക്കറ്റുകൾ റെഡിയാക്കി വെച്ചുകൊണ്ട് ഞാൻ പോകുന്നത് ഗെയിം ബോക്സിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
3: യെസ്. അപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഇനി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കമ്പനി ഭയങ്കര സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. നമ്മുടെ ടേസ്റ്റും ടേസ്റ്റ് ബഡ്സും ഒക്കെ തന്നെ മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും ബേസിക്കലി. പക്ഷേ കുറച്ച് മുന്നേ പറഞ്ഞ ഒരുപാട് ചോക്ലേറ്റ്സ്, ഇപ്പോൾ എക്ലെയേഴ്സ്, അതേപോലെ തന്നെ എന്താണ് കച്ച മാംഗോ ആൻഡ് നമ്മുടെ മാംഗോ ബൈറ്റ്, ഇതൊക്കെ തന്നെ ഇതൊക്കെ ടോഫീസ് കാറ്റഗറിയിൽ, ഹാർഡ് ക്യാൻഡീസ്, ആ ടോഫീസ് അല്ല ഹാർഡ് ക്യാൻഡീസ് കാറ്റഗറിയിൽ വരുന്ന ടോഫീസാണ്. അപ്പം ഈ ചോക്ലേറ്റ്സൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. ആ ഓർമ്മകളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, മെയിൻലി ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. പക്ഷേ ഈ ടേസ്റ്റ് ബഡ്സ് മാറുന്തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 1890s, അതായത് 1890s കാലഘട്ടം, ഓ കറക്റ്റാ, 1890s കാലഘട്ടത്തിൽ ഒരു ചോക്ലേറ്റിൻ്റെ പേര് നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്സ് എന്നായിരുന്നു പേരിട്ട് പുറത്തിറങ്ങിയത്. നമ്മൾ ഇന്ന് കഴിക്കുന്ന വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്സ് എന്ന പേരിൽ ആദ്യകാലങ്ങളിൽ, അതായത് 1890s ഇറങ്ങിയിരുന്നത്. അത് ഏത് ചോക്ലേറ്റ് ആണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ദാ ചോദിക്കുന്നത്. 2026 എന്തായാലും ആ ചോക്ലേറ്റിൻ്റെ പേര് അതല്ല, നമുക്കൊക്കെ വളരെയധികം അറിയാവുന്നുള്ള ഒരു ചോക്ലേറ്റാണ്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ചോക്ലേറ്റ് ഏതാണ്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917. ഇതാണ് ഇന്ന് നമ്മുടെ ഗെയിം ബോക്സിലെ ചോദ്യം. ഗെയിം ബോക്സിലെ കാര്യങ്ങൾ പറയുമ്പോൾ അർജന്റീന ഫാൻസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വൈ? ബിക്കോസ് ദ ഗെയിം ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ, ആ അപ്ഡേറ്റുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനായിട്ട് വിട്ടുകൊണ്ടാട്ടോ. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അപ്പാ ഒരു കഥ സൊല്ലവാ.
3: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
5: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
3: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: Seven evenings.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3:07 ആവുന്നു. നമ്മുടെ ഗെയിം ബോക്സ് ഓൺ ആണ്. പക്ഷെ ഗെയിം ബോക്സിലേക്ക് പോകുന്നതിന് മുന്നേ ക്ലൈമറ്റ് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കാനായിട്ട് മറന്നു പോകരുത്. വൈവികെസ് കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് എത്തിക്കുന്നത്. അധികം കാറ്റിനുള്ള സാധ്യതകളും പൊടിക്കാറ്റിനുള്ള സാധ്യതകളുമാണ് കാണുന്നത് എന്നുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ടുനൈറ്റ് ഇന്ന് രാത്രി അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മാക്സിമം മാസ്കും കാര്യങ്ങളും ഒക്കെ കയ്യിൽ കരുതാനായിട്ട് മറന്നു പോകണ്ട. 6 മണിക്ക് ശേഷമായിരിക്കും നമുക്കതൊരു ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ചുകൂടി ഒന്നൊരു അറ്റ് ദ പീക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പുറത്തു പോകാനുള്ള പ്ലാൻസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് പ്രിക്കോഷൻസൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗെയിം ബോക്സിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ.
2: 917 evenings game box.
4: ഗെയിം ബോക്സിൽ ദാ ആദ്യത്തെ ലിസ്റ്റ് ശരി ഉത്തരം എനിക്കിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നീതു ചെറുതായിട്ടൊന്ന് ഉത്തരം മാറിപ്പോയിട്ടുണ്ട്. കാഡ്ബറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാഡ്ബറി അല്ല, ചെറുതായിട്ട് മാറിപ്പോയി കേട്ടോ. അൻസൽ റൈഡ് ആൻസർ പറയുന്നു. മുർസൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ. 70% ഡാർക്ക് പ്ലെയിൻ ചോക്ലേറ്റ് എന്നുള്ള ഒരു ഉത്തരം മാത്രമേ നമ്മുടെ മുർസൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് മുർസൽ ഞാൻ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യും. അപ്പം മനസ്സിലാവും എന്താണ് അവിടെ ഉള്ളൊരു മിസ് മാച്ച് എന്നുള്ളത്. ഹർഷ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടോ? ഹർഷ ബ്രോ വൺ സെക്കൻഡ്. ഹർഷ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ആൻഡ് ഓൾസോ മുർഷാദ് മുർസലും ആൻസർ അയച്ചിട്ടുണ്ട്. ജോബിൻ ആൻസർ പറയുന്നു. ജോബിൻ ജോൺ റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ദേ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ചോദ്യം എന്താണെന്ന് ചിന്തിക്കുകയല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ദ ഈ പറയുന്ന ചോക്ലേറ്റ് ബ്രാൻഡ് വളരെ കാലം മുന്നേ, കാലം മുന്നേ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഒത്തിരി കാലം മുന്നേ മറ്റൊരു പേരിൽ അറിയപ്പെട്ടു. അത് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ആയിട്ട് മാറി. ആൻഡ് ഓൾസോ ബ്രാൻഡിൻ്റെ പേരും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ചോക്ലേറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിരുന്ന പേര് നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്. നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ് 1890s. സോ 1890s കാലഘട്ടത്തിലാണ് ഈ ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ഫാക്ടറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഏറ്റവും അധികം ഇന്ന് കഴിക്കുന്ന ചോക്ലേറ്റുകളിൽ വളരെയധികം നമ്മൾ കഴിക്കുന്ന ആ ഒരു ബ്രാൻഡൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടായിരിക്കാം. 1890s നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ് എന്നറിഞ്ഞിരുന്ന അറിയപ്പെട്ടിരുന്ന ആ ചോക്ലേറ്റ് ഇപ്പോൾ ആ പേരിലല്ല അറിയപ്പെടുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പേരാണ്. ഏതാണ് ആ ചോക്ലേറ്റ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. 5000917 ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ച് മൂവി ടിക്കറ്റ്സ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. And we are moving in to a wonderful song. Sandeep Anukudi Olada on Katha's Happiness Frequency 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കൊൽക്കത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അപ്പാ ഒരു കഥ സൊല്ലവാ.
3: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
4: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
3: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
5: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
3: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: Radio Sunno.
1: Radio Sunno. 91.7 FM.
0: Radio Sunno.
2: Qatar's happiness frequency.
0: Radio Sunno.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
4: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഹലോ, ഞാൻ അനുസിതാര.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: 917 evenings.
1: വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. പക്ഷേ ഇവിടെ നീ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ടീമിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മാച്ചും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഈ ഒരു ലോകകപ്പിൽ നമ്മൾ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സീൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അൺഎക്സ്പെക്റ്റഡ് സീൻ എന്ന് പറയുമ്പോൾ ആദ്യ 15 മിനിറ്റ്സ് അവസാനിക്കുമ്പോൾ ആദ്യ ഗോൾ വീഴുകയാണ് ഈജിപ്റ്റിന്. സോ ഈജിപ്റ്റും അർജന്റീനയും തമ്മിലുള്ള ആ ഒരു മത്സരം ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മെസ്സി ഇപ്പോൾ ദാ ഒരു ഗോളിടും. ആദ്യത്തെ ഗോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഗോൾ പോയത് ഈജിപ്റ്റിനാണ്. സോ ഈജിപ്റ്റ് ദേ വൺ ഗോൾ റൈറ്റ് നൗ. ഫുട്ബോൾ മാനിയിൽ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് ഫുട്ബോൾ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ എത്തിക്കുമ്പോൾ ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും. അതാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് വെച്ച് കറണ്ട് ദേ റൈറ്റ് ആയിട്ട് ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ 1-0 എന്ന ആ ഒരു സ്കോറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അർജന്റീന എവിടെ? അർജന്റീന ഫാൻസൊക്കെ എവിടെ? അടിക്കുമോ? ഇന്ന് എത്രയാണ് സ്കോർ എന്നുള്ളത് ഒന്ന് പ്രഡിക്ഷൻ നമുക്ക് ഇപ്പോഴേ അങ്ങ് തുടങ്ങിയേക്കാം. ആ ഒരു പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ 5000917 ഞാൻ വെയിറ്റിംഗ് ആണ്. എത്രയായിരിക്കും ഇന്നത്തെ ആ ഒരു സ്കോർ നില? ഇപ്പോൾ ആസ് ഓഫ് നൗ 0-1 അർജന്റീന, 0 ഈജിപ്റ്റ്, 1 ഗോൾ.
2: Let's play football.
3: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: ആൾറൈറ്റ്, അങ്ങനെ ദേ ആ ഒരു സ്കോറും അപ്ഡേറ്റും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഐ എം ഓൾസോ ഈക്വലി എക്സൈറ്റഡ്. ബട്ട് ദെൻ എക്സൈറ്റ്മെൻറ്റ് കുറച്ചൊന്നും അവിടെ നിൽക്കട്ടെ. നമ്മുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒത്തിരി പേര് സെക്കൻഡ് ലിസ്റ്റിലേക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. വരുൺ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്ബാൽ റൈറ്റ് ആൻസർ പറയുന്നു. ഹർഷ റൈറ്റ് ആൻസർ. ജോബിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നീതു ഇപ്പോഴും ആൻസർ ശരിയായിട്ടില്ലല്ലോ. ഹബീബ് റൈറ്റ് ആൻസർ. അൻസൽ റൈറ്റ് ആൻസർ ആണ് പറയുന്നത്. ജിത്തിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് വൺസ് അഗൈൻ ടു ഗെയിം ബോക്സ്.
0: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
1: സോ ഇന്ന് ചോദിച്ച ചോദ്യം എന്നുള്ളത് നാഷണൽ 5 എന്നുള്ള പേരിൽ ഇറങ്ങിയ ഒരു ചോക്ലേറ്റിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. സോ വളരെ കാലമായിട്ട് നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സുകൾ പരിചയമുണ്ട്. ചോക്ലേറ്റുകളുടെ പേര് മാറി വന്നിട്ടുണ്ട്. ആ ഒരു ബ്രാൻഡ് റീബ്രാൻഡൊക്കെ ചെയ്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇവരുടെ പേര് നമ്മൾ അറിഞ്ഞു പോലും അല്ലെങ്കിൽ കേട്ടുപോലും ഇല്ലായിരിക്കും. അങ്ങനത്തെ ഒരു ചോക്ലേറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്സ് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ്, 1890 കാലഘട്ടത്തിൽ ഈ പേരിൽ, അതായത് നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ്സ് എന്ന പേരിലാണ് ഈ ചോക്ലേറ്റ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. ഏതാണ് ആ ചോക്ലേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഹെർഷീസ്, യെസ് ഹെർഷീസ് എന്ന പേരിട്ടിരിക്കുന്ന ദ ഹെർഷി കമ്പനിയാണ് ശരിക്കും നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ് എന്ന പേരിൽ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1890 കാലഘട്ടത്തിൽ നമുക്ക് ചോക്ലേറ്റായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് പേര് ഭയങ്കര ഡിഫറൻസ് വരുമ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ 5 ചോക്ലേറ്റ് ടാബ്ലറ്റ് എന്നുള്ള ആ ഒരു ചോക്ലേറ്റ് ഹെർഷീസ് ടാബ്ലറ്റ്, ഐ മീൻ ഹെർഷീസ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇനി ആ ഒരു ഇൻഫർമേഷൻ ആർക്കും അറിയാണ്ട് പോകണ്ട അല്ലേ. ആ ഒരു ഇൻഫർമേഷൻ റൈറ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലക്കി വിന്നേഴ്സിന് ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. വൈ? ബിക്കോസ് തീർച്ചയായിട്ടും ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് മൂവി ടിക്കറ്റ്സ്. ഏത് മൂവിയാണെന്നുള്ളത് ഇപ്പം സസ്പെൻസ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ? ഗെയിം അപ്ഡേറ്റ്സും മാച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: Let's play football.
0: Football Mania.
8: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെ ആയിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022, ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.
7: Let's play football.
0: Football Mania.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: Radio Sunil.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ.
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: 917 ഈവനിംഗ്സ്.

0: Once again, welcome back to Radio Sunrise 91.7 FM 917 Evenings in the Time. Sandeep Anu Koodeyulladu. Studio clock il samayam 7 mani kazhinja 49 minutum 40 secondum. Oru vaadu visheshangalokke ingane paranjondirikkunna samayana ee oru time il valare important aayittulla oru update to the ones who love theatre drama.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: ഒരു വലിയ ടാലന്റ് പ്രൊമോഷൻ എന്ന് തന്നെ പറയണം ഈ ഒരു ഇൻ ഹൗസ് ടാലൻസ്. ശരിക്കും പറഞ്ഞാൽ ഇൻ ഹൗസ് ടാലൻസ് അല്ല, ശരിക്കും ഇൻ ഹൗസ് ഇവന്റ്. ഒരു ടാലന്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ ദ സപ്പോർട്ട്, ദ ബാക്ക് സപ്പോർട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് എക്സെംപ്ലറി. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്തുനിന്നും അത്രമാത്രം എൻട്രീസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേര് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് അത് രജിസ്റ്റർ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി നമ്മുടെ അരികിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ pr@suno.qa എന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ അയക്കേണ്ടത്. സോ മറന്നുപോകണ്ട, ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, pr@suno.qa. അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ട സെൻസറിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈം ഫൈനൽസിലേക്ക് കടക്കുന്ന ടൈമാണ്. റേഡിയോ നാടകം GCC കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ്, സൗണ്ട് ഇഷ്ടമുള്ളവർക്ക്, അതായത് സൗണ്ടിലൂടെ പിക്ചറൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും. ഇഫ് യു ആർ നോട്ട് എക്സ്പീരിയൻസ് ദിസ്, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, വിട്ടുപോകരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റോടുകൂടി നേരെ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 4:58. വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത് അല്ലേ. വേറെ ആരാണ് ആ ഒരു ഹെൽത്തിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്?
5: Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ വെള്ളം കുടിക്കാൻ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് ഭയങ്കരമായിട്ട് തന്നെ ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ നമുക്ക് ലൂസ് ഔട്ട് ആവും എന്നുള്ളതറിയാം. അതിനുവേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ബോഡിയിലേക്ക് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. ടു ദ വൺസ് ഗോയിങ് ടു ജിം, അതേപോലെ തന്നെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ നോർമൽ വെള്ളം കുടിച്ചാൽ മാത്രം മതി. വേറെ ബിവറേജസും കാര്യങ്ങളും അതേപോലെ ഇലക്ട്രോലൈറ്റ് കൂടുതലുള്ള ബിവറേജസ് പൗഡേഴ്സ് ഡ്രോപ്സ് അതേപോലെ തന്നെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം ഗ്രോസറിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. നോട്ട് റിക്വയർലി ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനോ കാര്യത്തിൻ്റെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ വിത്തൗട്ട് എനി ഒരു പ്രയർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് എടുക്കാതെ എടുക്കരുത് എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. 2025 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 40 ബില്യണോളമാണ് ഈ ഒരു അമൗണ്ട് US ഡോളേഴ്സ്, അത്രയും മാത്രമാണ് വിറ്റഴിക്ക് പെട്ടിരിക്കുന്നത്. സോ ഇൻഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം അതേപോലെ ടിക്ടോക്ക് ഒക്കെ തന്നെ കണ്ടിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് സംഭവങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് എക്സ്പേർട്സ് പറയുമ്പോൾ, ആഫ്റ്റർ ഗെറ്റിംഗ് അഡ്വൈസ് നമ്മുടെ ബോഡിയിൽ എന്താണ് കുറവുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിദഗ്ധരുടെ അടുത്ത് നിന്നുള്ള അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സും അതേപോലെ തന്നെ പ്രോപ്പർലി ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ മതി. നോർമലായിട്ടുള്ള വെള്ളം കുടിച്ചാൽ മാത്രം മതി ഈ ഒരു ടൈമിൽ നിന്നും അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട്. സോ പ്രോപ്പറായിട്ട് ആ ഒരു അപ്ഡേറ്റ്, ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് കേട്ടോ.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഇതാ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
3: You are listening to Radio 91.7 Radio.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരു പരീക്ഷണത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഓഫ് കോഴ്സ് നമുക്കൊക്കെ അറിയാം, റോബോട്ട് ടാക്സീസ്, ഇലക്ട്രിക് റോബോട്ട് ടാക്സീസ് എല്ലായിടത്തും കാണുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഒരുപാട് പേര് തന്നെ കയറിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആദ്യഘട്ട പരീക്ഷണം അവസാനിച്ചിരിക്കുകയാണ്. സക്സസിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു ട്രയൽ ആൻഡ് എറോ ബേസിസിൽ സ്റ്റാർട്ട് ചെയ്ത സംഭവം വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക്, ആ ഒരു രണ്ടാം ഫേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹോപ്ഫുള്ളി വെരി സൂൺ ഉടൻ തന്നെ ആ ഒരു ഫേസും ആരംഭിക്കും എന്നുള്ള ഇൻഫർമേഷൻ ആണ് ദേ നമ്മളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. മൊസലാത് കർവ ആദ്യഘട്ട പരീക്ഷണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അഡ്വാൻസ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ദേ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോണോമസ് വെഹിക്കിൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് കൂടുതൽ അഡ്വാൻസ്മെന്റ്സിലേക്ക്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇൻകോർപ്പറേഷൻസിലോട്ട് നയിക്കാൻ വേണ്ടിയാണ്. സ്മാർട്ട് എക്കോ ഫ്രണ്ട്ലി സിസ്റ്റം പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിലും അഡ്വാൻസ്മെന്റ്സ് വരാനുണ്ട്. ഒരുപാട് സ്ട്രാറ്റജീസ് ഇനിയും പുൾ ഓഫ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഫേസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഏറെ സന്തോഷമാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Once again, welcome back to Radio Sunna 91.7 FM. Yes, നമ്മളൊരു യാത്ര പോയാലോ എന്നാലോചിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, യെസ്, ഇനിയുള്ള യാത്ര കുറച്ച് ടെക്നോളജിക്കൽ പരമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് നേരിടാൻ പോകുന്നത്.
1: Ladies and gentlemen, please fasten your seatbelts.
2: Boarding pass. Dear passengers, have a safe and comfortable flight.
0: യെസ്, ഓഫ് കോഴ്സ്. ഇനി നമ്മളുടെ യാത്രകൾക്ക് പുതിയൊരു മുഖച്ഛായ വരാൻ പോവുകയാണ്. ഖത്തർ എയർവേസ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഫാസ്റ്റ് പാസ് എന്നുള്ള ബയോമെട്രിക് ട്രാവൽ സർവീസ് കൊണ്ടുവരുന്നത്. ഈ പുതിയ ബയോമെട്രിക് സിസ്റ്റം എനേബിൾ ചെയ്യുന്നത് പാസഞ്ചേഴ്സിന്, എലിജിബിൾ ആയിട്ടുള്ള ട്രാവലേഴ്സിന് എയർപോർട്ടിന്റെ അകത്ത് മൂവ് അറൌണ്ട് ചെയ്യാൻ ഒരുപാട് സെക്യൂരിറ്റീസും അതേപോലെ തന്നെ പല ടച്ച് പോയിന്റ്സിലും ഒക്കെ തന്നെ നമുക്ക് പല സ്ട്രീം ലൈനിങ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ഗെറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് അല്ലേ. അതുകൊണ്ട് ഓരോ തവണയും നമുക്ക് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് എടുക്കാനും അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബോർഡിംഗ് പാസ് ചെക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പാസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ നമുക്ക് സെൽഫ് സർവീസ് ബാക്ക് ഡ്രോപ്പ് കൗണ്ടേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റഡ് സെക്യൂരിറ്റി ഗേറ്റ്സ് അതേപോലെ ബോർഡിംഗ് ഗേറ്റ്സിലൊക്കെ തന്നെ യൂസ്ഫുൾ ആവും എന്നുള്ള ഇൻഫർമേഷൻ കൂടി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഓൺ ദാറ്റ് നോട്ട്, ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. സോ അൺടിൽ ടുമോറോ, ഞാനും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് 917 ഈവനിങ്സിൽ നിന്നും. നാളെ പാക്കലാം. സി ഓൾ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Hi, njan ningalde bhama.
3: You are listening to
2: Ningal kettukondirikkunnathu Radio Sono 91.7 FM. Kettu kettu kootukoodam.

0: listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM, Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: This Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Action.
5: Mone Dinesha Adimohamana Adimoham.
4: Horror.
6: Tanikku pogan anuvada illa.
4: Or drama.
7: Ente kudumbam ente swargaraji.
4: Ishta genre idanengilum ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.

0: Hi, this is Raman.
1: You're listening to
0: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.